रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല സന്തോഷം ഉണ്ടാവണം, നല്ല ഐശ്വര്യം ഉണ്ടാവണം. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടുതൽ സന്തോഷിക്കുന്നത്. അല്ലെങ്കിലും ഒരു ബേസിക് സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടി കൂടുതലായിട്ട് സന്തോഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. പക്ഷെ ചില സമയത്ത് ആഗ്രഹിക്കാത്ത ചില സന്തോഷങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരാറുണ്ട്. പെട്ടെന്ന് ഒരാളെ മീറ്റ് ചെയ്യുക, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും

Good morning. Welcome to Doha. Hello. Good morning. വെൽക്കം ടു റേഡിയോ സുനു. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല സന്തോഷം ഉണ്ടാവണം, നല്ല ഐശ്വര്യം ഉണ്ടാവണം. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടുതൽ സന്തോഷിക്കുന്നത്. അല്ലെങ്കിലും ഒരു ബേസിക് സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടി കൂടുതലായിട്ട് സന്തോഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. പക്ഷെ ചില സമയത്ത് ആഗ്രഹിക്കാത്ത ചില സന്തോഷങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരാറുണ്ട്. പെട്ടെന്ന് ഒരാളെ മീറ്റ് ചെയ്യുക, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നേയില്ല. അപ്പൊ അതിനൊരു സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും, ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, നമ്മൾക്ക് അറിയാം. പക്ഷെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഭാഗ്യം കൊണ്ട് വരുന്നതാണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാത്തുള്ള സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാനായിട്ട് നമ്മളും ശ്രമിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. കൂടെ ഞാൻ ജച്ചു. നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കൂ, എന്താണ് ഞാൻ ഇനി പറയാനായിട്ട് പോണത് എന്ന്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ കയറി ഒരു മൈക്ക് എടുത്ത് നിന്നിട്ട് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിൽ അത് പലതവണ പറഞ്ഞു നോക്കുമായിരിക്കും. എന്തൊക്കെയാണ് പറയേണ്ടത്, കുറച്ച് പേരുടെ മുന്നിൽ നിന്ന് നമുക്ക് സംസാരിക്കേണ്ടതാണെങ്കിലും നമ്മളതൊന്ന് പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടാകും, എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് പോണത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത്, ഇതിനെല്ലാം കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. കുറേ നാൾ കൂടിയിട്ട് ഒരാൾ ഫോൺ ചെയ്യാൻ പോവുകയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഓക്കെ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പം നമുക്ക് മനസ്സിലൊരു ധാരണയുണ്ടാകും. ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മളിങ്ങനെ അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ, എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരെ കാണുന്നു, കൊളീഗ്സിനെ കാണുന്നു, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നു, അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യില്ല എന്താണ് പറയാനായിട്ട് പോണത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബോധം വരിക, അയ്യോ ഞാൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്, ഞാൻ എന്താണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണോ? റേഡിയോ സനമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ നമ്മൾ എത്ര പേരെ കാണുന്നു, അവരോടെല്ലാവരോടും ജസ്റ്റ് ഒരു ഹായ് എങ്കിലും നമ്മൾ പറയുന്നുണ്ടാവുമായിരിക്കും. ചിലവരോടൊക്കെ മുൻവിധിയോടുകൂടിയിട്ടാണ് സംസാരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവൻ ഇങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കണക്ക് കൂട്ടലുകൾ വെച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാവൂ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വർത്തമാനം പറയാനായിട്ട് പോവാറുണ്ട്. എന്നാൽ അതല്ലാതെ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത് പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, അറിയാതെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോകും. പറഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ പണിയായി, ഞാനത് പറയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നുക. കാരണം നമ്മുടെ ആ ഒരു സംസാരം ചിലപ്പോൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തോന്നുമായിരിക്കും, അവരെ ഹേർട്ട് ചെയ്യുന്നത് പോലെ തോന്നുമായിരിക്കും. അപ്പോൾ അവരുടെ മുഖം മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഞാനത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, പക്ഷെ നമ്മുടെ വായിൽ നിന്ന് അത് വീണു പോയിട്ടുണ്ട്, ഒരു ടങ് സ്ലിപ്പ് പോലെ അത് വന്നു പോയിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

സംസാരിക്കാൻ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പിക്ചർ അതിനെ പറ്റിയിട്ട് വെക്കാറുണ്ടോ? ഇന്ന് ഇന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കൂന്ന് ഉണ്ടോ? അങ്ങനെ റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. നമ്മൾക്ക് ചില സമയത്ത് മാത്രം അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റാറുള്ളൂ. ചില അവസരങ്ങളിൽ അങ്ങനെ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ നിന്നും വീണു പോവാറുണ്ട്. അതൊക്കെ അറിയാതെ പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതേത് സാഹചര്യത്തിലാണ്, അതേത് സന്ദർഭത്തിലാണ്, അത് ആരോടാണ്, എങ്ങനെയാണ്, ഇതെല്ലാം നമ്മളൊന്ന് വിചാരിച്ചിട്ടൊരു ധാരണ കൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഈ സംസാരം എന്ന് പറയുന്നത്, ഈ വാക്കുകൾ എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോട് സംസാരിക്കുകയാണെങ്കിലും ഒന്ന് ഓർത്തിട്ട് മാത്രമേ, ആ ഒരു അന്തരീക്ഷത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാനായിട്ട് പാടുള്ളൂ. ഇനി അഥവാ ഞാൻ സംസാരിച്ച ശരിയാവില്ല, അത് പണിയാകും എന്ന് തോന്നുകയാണെങ്കിൽ മിണ്ടാതിരുന്നോളൂ, അത്രയും നല്ലത്. ഒരിക്കലും നമ്മുടെ സംസാരം കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ ഒരു വിഷമമോ ഉണ്ടാകാനായിട്ട് പാടില്ല. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് ഇന്ന് മാറട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ ഒരു നല്ല ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ജൂലൈ 28 കേട്ടോ, ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസം നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു വിഷസ് പറയുകയാണ്. കൂടെ തന്നെ സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ചില സമയത്ത് നമുക്കൊരു ചെറിയ മടിയൊക്കെ എവിടെ നിന്നൊക്കെയോ നമ്മൾ പോലും അറിയാതെ വന്നു പോകാറുണ്ടല്ലേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന തീരുമാനത്തോടുകൂടി ചില സമയത്തൊക്കെ നമ്മൾ കിടക്കും. പക്ഷേ അലാം അടിക്കുന്ന സമയത്ത് എഴുന്നേക്കണോ വേണ്ടയോ, മടി എവിടെ നിന്നൊക്കെയോ കടന്നു കയറി വരും അല്ലേ. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ ചില കാരണങ്ങളൊക്കെ കണ്ടത്, ഒരു 10 മിനിറ്റ് കൂടെ അങ്ങനെ കിടക്കാം, പെട്ടെന്ന് എഴുന്നേക്കാം എന്നൊക്കെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മൾ മനസ്സിലിങ്ങനെ ആ സെക്കൻഡിൽ ചിലപ്പോൾ വിചാരിച്ചു പോവും. നമ്മൾ എടുത്ത ഒരു തീരുമാനം വേണ്ടെന്ന് വെക്കാൻ മനസ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ വെറും സെക്കൻഡ്സ് മാത്രം മതി, 5-10 സെക്കൻഡൊക്കെ മാത്രം മതി നമ്മൾ എടുത്ത ഒരു തീരുമാനം വേണ്ടെന്ന് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ അധികം സമയം കൊടുക്കാതിരിക്കുക. നമ്മൾ ഉടനെ ആ ഒരു ആക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ 10 സെക്കൻഡ് ചിന്തിക്കാൻ കൊടുത്തോ ചിലപ്പം മനസ്സ് നമ്മളെ മടിയനാക്കിക്കളയും. അപ്പോൾ അധികം സമയം മനസ്സിനെ കൊടുത്ത് നമ്മൾ മടിയനാവേണ്ട, അല്ലെങ്കിൽ മടിയെത്തിയാവേണ്ട, നേരെ നമ്മുടെ ആക്ഷനിലേക്ക് നമ്മുടെ പ്രവൃത്തിയിലേക്ക് പോയിട്ട് ഒരു ദിവസത്തെ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും ഇനിയുള്ള സമയത്ത് വെയിറ്റിംഗ് ആണ്. മെസ്സേജുകളൊക്കെ പോരട്ടെ, വിഷസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000 00917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നു ഗുരു മൂവിയിൽ

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡേ സ്പെഷ്യലി എല്ലാവർക്കും വിഷ് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. മീരാൻ ഖാൻ ആണ് ആദ്യം മെസ്സേജ് അയച്ചത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് മീരാൻ ഖാൻ. പ്രഭുജി ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ശുഭദിനം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വിജീഷ് ഗുഡ് മോർണിംഗ് വിജീഷ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ റിയാസ് ആണ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. തിരിച്ചും റിയാസിനും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഉമേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നുള്ളൊരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രാജേഷ് മട്ടക്കിൽ, അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ എത്തി നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി പോവുകയാണ് ഈ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകൾ ഈ ഒരു ജൂലൈ 28 എന്ന് പറയുന്ന ദിവസത്തിനുണ്ട് എന്നുള്ളത് കൂടി നമ്മളൊന്ന് അന്വേഷിച്ച് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വളരെ പ്രത്യേകത ഈ ഒരു ദിവസത്തിനുണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ പ്രകൃതി വിഭവങ്ങളാണെങ്കിലും പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെയാണ് എത്രമാത്രം നമ്മൾ കാത്തുസൂക്ഷിക്കണം, അല്ലെങ്കിൽ വരും ജനറേഷൻസിനായിട്ട് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു കരുതൽ എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DO1 ആർക്കെങ്കിലും നല്ലൊരു വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാവുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഹരിശങ്കർ പാടിയൊരു പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാൻ പോകുന്നത്. ട്രാവലിസ്റ്റ എന്നുള്ള വ്ളോഗിലെ സോങ് ആണിത്. ദൂരെ വെൺമലയിൽ എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. ഈ ഒരു മോർണിംഗിനൊക്കെ പറ്റിയ കേട്ട് ആസ്വദിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്.

0: Joy Alucas brings you the joy of summer.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
4: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാല് എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
3: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയ കഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
5: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
4: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, മീൻസ് അല്ല എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
3: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.
6: ബ്രാൻഡ് സ്റ്റോറീസ്.
7: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
8: ഹൈ ഗൈസ്, ദിസ് ഈസ് നിക്കി ഗൽറാനി ഹിയർ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: യു ആർ ലിസണിംഗ് ടു
10: മോർണിംഗ് സവാരി.
9: Morning Safari.
10: Morning Safari.
11: Only on Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

3:00 സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാനിസ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു പാട്ട് നമ്മളിങ്ങനെ ഓം ശാന്തി ഓഷാന മൂവിയിലെ പാട്ടിങ്ങനെ കേട്ട് കഴിഞ്ഞ് വരുന്ന സമയമാണ്. ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. അർഷദ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, കൂടെ ബർത്ത്ഡേയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിലേറ്റഡ് വളരെ സ്നേഹത്തോടുള്ള വിഷസ് പറയുന്നു, കൂടെ നമ്മളുടെയും സ്നേഹത്തോടുകൂടിയുള്ള ബിലേറ്റഡ് വിഷസ് പറയുകയാണ്. ഡോക്ടർ അൻസാർ ആൻഡ് അൽഫിയ അർഷാദ് അവർക്ക് സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഹാപ്പി ബർത്ത്ഡേയും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ ഏത് പ്ലേ ചെയ്യും, വെഡിങ് ആനിവേഴ്സറി പ്ലേ ചെയ്യണോ ഹാപ്പി ബർത്ത്ഡേ പ്ലേ ചെയ്യണോ? അപ്പോൾ ഇന്നലെ നമുക്കൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ തന്നെ അങ്ങ് പ്ലേ ചെയ്യാം.

ബെൻസൺ ഫിലിപ്പിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ബെൻസൺ. രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. പിന്നെ ആ പാട്ട് നമ്മുടെ ട്രാവലിസ്റ്റാ സോങ്ങിനെ കുറിച്ച് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നെസ് ആന്ന് പറഞ്ഞിട്ട് ബിനോയ് പാരന്നൂർ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു പോയൊരു സംഭവം വായിച്ച സമയത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു നമുക്കതൊന്ന് ഒരു കൗതുകമുള്ള ഒരു ചെറിയ ചോദ്യത്തിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വായിച്ചൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രജനീകാന്ത് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റൈൽ മനൻ, അപ്പോൾ അദ്ദേഹം ഓട്ടോബയോഗ്രഫി എഴുതാൻ, ആത്മകഥ എഴുതാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാർത്തകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ലൈഫിനെ, തൻ്റെ ജീവിതയാത്രകളെ ഒന്ന് അക്ഷരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആത്മകഥ എഴുതാനായിട്ട് പോകുന്നു എന്നിങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ബംഗളൂരുവിലെ ഒരു ബസ് കണ്ടക്ടർ വേഷത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എഴുതാനായിട്ടുള്ള ഒരു ലൈഫ് തന്നെയുണ്ട്. പലർക്കും അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു ചെറിയ കൗതുകമുള്ള ചോദ്യമാണ് കേട്ടോ, ചിലപ്പോൾ അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല, നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ഈ ഒരു ഓട്ടോബയോഗ്രഫിക്ക് എന്ത് പേര് കൊടുത്താലായിരിക്കും അടിപൊളി? രജനീകാന്ത് അദ്ദേഹം ഓട്ടോബയോഗ്രഫി ആത്മകഥ എഴുതാനായിട്ട് പോകുന്നു, അതിന് എന്ത് പേര് കൊടുക്കാനാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം വരുന്നത്? ഈ പേര് അടിപൊളിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്ക് എന്ന് തോന്നുന്ന പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലയക്കണേ. 5000097 എന്ന നമ്പറിലേക്ക്. ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിക്കുന്നതാണ് കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ആത്മകഥയാക്കാനായിട്ട് പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൊടുക്കാൻ പറ്റുന്ന, നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അടിപൊളി പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സൂപ്പർ പേരെന്താണ് ആ ഒരു ബുക്കിന്, അങ്ങനെ ഒരു പേര് മനസ്സിലേക്ക് വരുന്ന ആളുകൾ, അങ്ങനെ ചിന്തിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ ആ പേര് അയച്ചിടാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നൗഫലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ട്യൂസ്ഡേ ആൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. തിരിച്ചും ഒരു നല്ല ഡേ ആയി മാറട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി ലിജോ ജോസഫ് ആദ്യത്തെ പേര് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ഇനിയും ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് എന്ത് പേര് കൊടുക്കാം? ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്. ഇപ്പം മറുപടികൾ തരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. മാന്ത്രികം എന്ന് പറയുന്ന പാട്ടാണിത്. നമ്മുടെ നിവിൻ പോളിയും അമിതയും ഒക്കെ അഭിനയിക്കുന്ന പുതിയൊരു മൂവി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മൂവിയിലെ പാട്ടാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. ആ സിനിമയിലെ ഒരു ഒരു ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. എം ജി ശ്രീകുമാർ അദ്ദേഹമൊക്കെ ചേർന്ന് പാടിയ പാട്ടാണ് നമ്മളിതാ കേൾക്കാനായിട്ട് പോകുന്നത്. മാന്ത്രികം എന്ന് തുടങ്ങുന്ന ആ ഒരു വരിയിലൊക്കെ പോകുന്ന ഒരു പാട്ടാണ് കേട്ടോ ഇത്. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: ഖത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
7: അതുമാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
8: Malabar Golden Diamonds Morning Safari.
9: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
10: In association with
11: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
12: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
14: സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ്. ഒരു കൗതുകത്തിന്റെ പുറത്ത് ജസ്റ്റ് ഒരു ചെറിയ ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചു പോവായിരുന്നു. വായിച്ചപ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് അങ്ങനെ ചോദിച്ചു പോയതാണ്. രജനീകാന്ത്, അദ്ദേഹം ചിലപ്പോൾ തിരക്ക മീൻസ് അദ്ദേഹത്തിന്റെ ജീവിതകഥ ഓട്ടോബയോഗ്രഫി ആയിട്ട് ആത്മകഥയായിട്ട് കൊണ്ടുവന്നേക്കാനുള്ള സാധ്യതകളുണ്ട് എന്നിങ്ങനെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു, എന്ത് പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില പേരുകളൊക്കെ എനിക്കിവിടെ വന്നു. ലിജോ ജോസഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എൻ വഴി തനി വഴി എന്ന് പറയുന്നൊരു പേരാണ് ലിജോ ജോസഫ് തന്നിട്ടുള്ളത്. ഇലിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്, ഒരു തടവ് മട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും ആരുടെയെങ്കിലും മനസ്സിലേക്ക് നല്ല പേരുകളൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു രസകരമായിട്ടുള്ള മറുപടികളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ലോകകപ്പിൻ്റെ ആ ഒരു ഫൈനൽ നമുക്കറിയാം. ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു ആരാണ് ഇനിയിപ്പോൾ എന്താണ് ലോകകപ്പ് ഫൈനലിൻ്റെ റെഫറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോകകപ്പ് ഫൈനലിന് ശേഷം ആ ഒരു പേര് നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞൊരു പേരാണ് സ്ലോവേനിയൻ റെഫറി ആയിട്ടുള്ള സ്ലാവ്കോ വിൻസിച്ച്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം വീണ്ടും വാർത്തകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകകപ്പ് ഫൈനലിന് ശേഷം ഇന്റർനാഷണൽ റെഫറിങ്ങിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. അതായത് സ്പെയിൻ അർജന്റീന ലോകകപ്പ് ഫൈനൽ മത്സരം നിയന്ത്രിച്ചത് അദ്ദേഹമായിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ ആ ഒരു റെഫറിങ് എന്ന് പറയുന്ന ആ ഒരു കരിയറിനോട് ഗുഡ് ബൈ, ഐ മീൻ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. കായിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തോടുകൂടി തൻ്റെ കരിയർ പൂർത്തിയാക്കിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. തീർച്ചയായിട്ടും റെഫറി എന്ന സംബന്ധിച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കരിയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ലോകത്തിലെ ഏറ്റവും മികച്ചൊരു മത്സരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗുഡ് ബൈ പറയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. ലോകകപ്പിലെ മികച്ച റെഫറി എന്ന നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് റെഫറിങ്ങിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പടിയിറക്കം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡി എ വൺസിന് ആർക്കെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസം വിശേഷങ്ങളൊക്കെ അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അടുത്ത മണിക്കൂറിലും ചില സ്പെഷ്യൽ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. അതിനു മുൻപ് ഒരു മെസ്സേജൂടെ. സുബൈറാണ് മെസ്സേജ് ചെയ്യുന്നത്. കിട്ടാത്തതിനെ കുറിച്ച് ആലോചിക്കുന്നതും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആകുലപ്പെടുന്നതും വെറും വെറുതെയാണ്. അത് കൊള്ളാലോ, വെറും വെറുതെ. ഓക്കെ, പക്ഷേ പോരായ്മകളെക്കുറിച്ച് പാളിച്ചകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് നല്ലതാണ്. ഭാവിയിൽ അത് ഗുണം ചെയ്യും. സ്നേഹത്തോടെ ശുഭദിനം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല ഡേ അദ്ദേഹത്തിന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടങ്ങോട് കേട്ടാലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത മണിക്കൂറിൽ നമുക്ക് അതിലേക്ക് എത്താം. ജസ്റ്റേഷൻ്റെ മെസ്സേജ് ഉണ്ട്. വെല്ലുവിളികൾ ജീവിതത്തെ രസകരമാക്കുന്നു, അവയെ മറികടക്കുന്നത് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. സന്തോഷകരമായ പ്രഭാതം മുന്നിൽ അനുഗ്രഹീതമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റേച്ചിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും ഒരു നല്ല ഡേ ആ ഒരു ഫാമിലിക്കും വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് നമ്മൾ ഒരു ഒരു ബോളിവുഡ് സോങ്ങിലേക്ക് പോവുകയാണ്. സുനോ ബോളിവുഡ് കേൾക്കാൻ പോകുന്നു. അസ്പ്രാക്ക് അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. അപ്പം നേരെ പാട്ടിലേക്ക്.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Hi, this is Suhasini.
3: You're listening to
2: Radio Suno 91.7. Ketu ketu kootu kodam.
3: You're listening to
4: Morning Safari.
3: Morning Safari.
4: Morning Safari.
0: Only on Radio Suno

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ജൂലൈ 28-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണിന്ന്. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി എനിക്കിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു വന്ന കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റൈൽ മണൻ രജനീകാന്ത് അദ്ദേഹം ഒരു ആത്മകഥ എഴുതുന്നു എന്നിങ്ങനെ കേൾക്കുന്നു, കൺഫേം അല്ല. അപ്പോൾ അതിനൊരു പേര് കൊടുക്കാൻ പറ്റിയാൽ എന്ത് പേര് കൊടുക്കാം എന്ന് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാജൻ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ഒരേ ഒരാൾ രജനി എന്ന് പറഞ്ഞിട്ട് ആണ് മെസ്സേജ് ചെയ്തത്. ഡി കെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ജിജു ശ്യാമിൻ്റെ മോർണിംഗ് മെസ്സേജ്, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ പാട്ടുകൾ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഫൈജാസ്, 1000 ആളുകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ചിലർ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ലോകം മുഴുവൻ കൂടെ ഉണ്ടായിട്ടും പ്രിയപ്പെട്ട ഒരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഏകാന്തതയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്കൊപ്പം 50 ഡിഗ്രി ചൂടിലും വാടാതെ നിൽക്കുന്നുവെങ്കിൽ മനോഹരമായ പാട്ടുകൾ കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫൈജാസ്. കൂടെ തന്നെ അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ നേരെ നമ്മളൊന്ന് പി ഒ ബോക്സ് ഓപ്പൺ ചെയ്ത് നേരെ നാട്ടിലേക്ക് പോകാം കേട്ടോ. നാട്ടിലെ ഒരു സ്ഥലപ്പേര് വിശേഷത്തിലേക്ക് എത്താം. അങ്ങനെ ചോദിച്ച് ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മളിങ്ങനെ പി ഒ ബോക്സ് സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഒരാളൊരു സ്ഥലത്തിൻ്റെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോഴേ ഞാനിങ്ങനെ നോട്ട് ചെയ്തു, അത് നമുക്കുള്ളതാണല്ലോ എന്ന്. പൊടിയാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇന്നലെ മെസ്സേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു, പൊടിയാടി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയായിരിക്കാം ആ പേര് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ നോക്കി പോകുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് കായംകുളം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പൊടിയാടി എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പേര് വന്നിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷേ പൊടി നിറഞ്ഞ വഴികളും തരിശു നിലങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ പൊടി അടിഞ്ഞുകൂടിയ സ്ഥലം എന്നുള്ള അർത്ഥത്തിലൊക്കെ ആയിരിക്കാം പൊടിയാടി എന്നുള്ള പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. അത് മാത്രമല്ല കേട്ടോ, വേറെ ചില സ്റ്റോറീസൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അതായത് പൊടി അണിഞ്ഞ് പൊടി ഇളക്കി ആടിയും പാടിയും പോയിരുന്ന സ്ഥലം, ആ ഒരു അർത്ഥത്തിൽ നിന്നുമായിരിക്കാം ചിലപ്പോൾ പൊടിയാടി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൊടിയണിഞ്ഞ് പൊടിയിളക്കി ആടിയും പാടിയും പോയിരുന്ന സ്ഥലം പൊടിയാടി എന്താണല്ലേ. ഓക്കെ, അപ്പോൾ എന്നാലും ഇതുപോലെ പൊടി കണക്റ്റാകുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങൾ നാട്ടിലുണ്ടാകുമോ? സാധ്യതകൾ കുറവാണോ? എന്താണ് അങ്ങനെ ഏതെങ്കിലും സ്ഥലപ്പേര് കേട്ടിട്ടുണ്ടോ? ഈ പൊടിയാടി ഒരു വെറൈറ്റി പേരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പൊടി നിറഞ്ഞ, അല്ലെങ്കിൽ പൊടി നിറഞ്ഞ മീൻസ് പൊടി എന്ന് പറയുന്ന വേർഡിൽ വരുന്ന ഏതെങ്കിലും മറ്റൊരു സ്ഥലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കുറവാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, നമ്മളുടെ ജോസ് അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ലിജു ജോസ് പറയുന്നത് പരുമല റൂട്ടിലാണ് ആ ഒരു സ്ഥലം, പൊടിയാടി എന്നുള്ള സ്ഥലമുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാലും ഈ പൊടിയാടി പോലെ പൊടി വരുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ, പൊടിമറ്റം, ഓക്കെ ഓക്കെ, അതെവിടെയാണ്, ഏത് ഭാഗത്താണ് പൊടിമറ്റം? പൊടിമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ലിജു ജോസഫ് പറയുന്നുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്താണ് അല്ലേ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ആ ഒരു ഭാഗത്തുള്ള സ്ഥലമാണ് പൊടിമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പൊടിമറ്റവും പൊടിയാടിയും നമുക്ക് കിട്ടി. ഇനി ഏതെങ്കിലും സ്ഥലപ്പേരുകൾ മറ്റ് ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നമുക്കൊന്ന് അന്വേഷിക്കാം. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയക്കണേ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ വരുന്ന ടൈമിൽ ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആ വിഷ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരിക്കൽ കൂടി ആ വിഷസ് പറയൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അർഷദ്. അദ്ദേഹമായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. മോളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. ഡോക്ടർ അൻസാർ ആൻഡ് ആൽഫിയ അർഷദ് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. ഒപ്പം മോളുടെ ബർത്ത്ഡേയും ആയിരുന്നു ഇന്നലത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായ ഒരു വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം ഞങ്ങളുടെയും നമ്മളുടെയും എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. കൂടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ സെലിബ്രേഷൻ്റെ ഫോട്ടോസും വീഡിയോസും വിശേഷങ്ങളും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പം ഡോക്ടർ അൻസാൻ ആൻഡ് ആൽഫിയ അർഷദ് അവർക്ക് സ്പെഷ്യലായ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ കൂടി സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്തുകയാണ്. അപ്പം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേൾക്കാൻ പോകുന്നത് തിങ്കാശി പട്ടണം സിനിമയിലെ പാട്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
4: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
8: Welcome, this is Vishal.
9: You're listening to Radio Suno.
8: Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊടിയാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് ഞാൻ ഇന്ന്, ഞാനല്ല എനിക്ക് വിപിനാണ് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിപിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്ന് പൊടിയാടിയാണോ സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഇന്നലെ വിപിനാണ് ആ മെസ്സേജ് അയച്ചു തന്നത്, ആ സ്ഥലത്തിന്റെ പേര് അയച്ചു തന്നത്. ഓക്കെ, അങ്ങനെ ഒന്ന് അന്വേഷിച്ചു പോയ സമയത്താണ് നെടുമ്പ്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ആണ് ആ സ്ഥലം ഉള്ളത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. അടിപൊളി. അപ്പൊ എന്തായാലും അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പൊടി പോലുള്ള സ്ഥലങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ച് റിനീഷ് തോപ്പും പടി പറഞ്ഞു ഞാൻ പൊടിയാണ് ചോദിച്ചത്. പിന്നെ ജാഫർ പറയുന്ന കണ്ണൂരിലൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നു, കാസർഗോഡ് പൊടിക്കാല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് കൂടി ജാഫർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജാഫർ കൊയിലാണ്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്കൊന്ന് വളരെ വളരെ എണ്ണിയെടുക്കാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു പേരിൽ എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് ലിജോ ജോസഫ് കുറച്ചധികം സ്ഥലപ്പേരുകൾ അയച്ചു തന്നു കേട്ടോ, ആളാണ് പൊടിമറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടി എനിക്ക് മെൻഷൻ ചെയ്ത് അയച്ചു കേട്ടോ. ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിപ്പോകുന്ന സ്ഥല സമയത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പേരാണ്, അതും പൊടി കൂട്ടിയൊരു സ്ഥലമാണ്. പൊടിയക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ട്രിവാൻഡ്രത്ത് ആണ് ആ ഒരു സ്ഥലം ഉള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ചെറുത്, ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഓക്കെ, ആ സ്ഥലത്തെ അറിയുന്ന ആരെങ്കിലും നമ്മളെ കേട്ട് പോകുന്നുണ്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്, വളരെ മനോഹരം, പ്രകൃതി ഭംഗി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണ് ഈ പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലം. വേണമെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇൻസ്റ്റാ വഴി ഒരുപാട് സ്ഥലങ്ങൾ ട്രെൻഡ് ആവില്ലേ, അങ്ങനെ ട്രെൻഡായ ഒരു സ്ഥലം കൂടിയാണ് ഈ പൊടിയക്കാല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. ആ ഒരു പ്രദേശത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്, ഒരു പാട്ടാണ് ചോദിക്കുന്നത്. ഞാൻ കാസർഗോഡ് നിന്നും ദിനേശ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, എനിക്കിന്ന് 4 ഇയേഴ്സ് എന്നുള്ള മൂവിയിലെ പാട്ട് എൻ കനവിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു പാട്ടാണെന്ന് ഞാൻ കരുതുന്നു, ആണോ അല്ലയോ എന്നുള്ളതൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് പറഞ്ഞോളൂ. കൂടെ തന്നെ ഹർഷദ് പറയുന്നത് പൊടിയം ബസാർ അങ്ങനെയുണ്ട്, ഓക്കെ അങ്ങനെ സ്ഥലമുണ്ട് എന്ന് പറയുന്നു. പൊടിക്കുണ്ട്, നേരത്തെ അത് നമുക്ക് മെസ്സേജിൽ വന്നായിരുന്നു. അനസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കണ്ണൂരിലൊരു സ്ഥലമാണ് എന്ന് പറയുന്നു. എനിക്കിതൊന്ന് വളരെ വളരെ എന്താ പറയുക, നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് നിസ, അത് ഓൾറെഡി മെൻഷൻ ചെയ്തു ഋജേഷ്, ആ സ്ഥലം നമ്മളിപ്പോൾ ഇതാ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ചാവക്കാട് ഭാഗത്തെ ഞാൻ ചോദിച്ചത് പൊടി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അബൂബക്കറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ഥലവിശേഷങ്ങളിൽ നിന്നും നേരെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് കൂടി വന്നാലോ എന്നിങ്ങനെ ആലോചിക്കുന്ന സമയമാണ് കേട്ടോ. ഈ ചോദ്യത്തിലേക്ക് വരാനായിട്ടൊരു കാരണമുണ്ട്. ലോക പ്രശസ്ത മാധ്യമ പ്രവർത്തകയും അവതാരകയുമായ ഓപ്ര വിൻഫ്രി, അപ്പോൾ ഓപ്ര വിൻഫ്രിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത സമയത്ത് ഓപ്ര വിൻഫ്രിയോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ഒരു കൗതുകമുള്ളൊരു ചോദ്യമായിട്ട് തോന്നുന്നു. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ചോദ്യം തന്നെ നിങ്ങളുടെ അടുത്തും ചോദിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം ആ ഒരു പോഡ്കാസ്റ്റിൽ ഓപ്ര വിൻഫ്രി അതിഥിയായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ ജീവിത അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചു പോയ സമയത്ത് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പെട്ടെന്നൊന്ന് ആലോചിച്ചേ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് ഒന്ന് തിരികെ പോയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്തേക്കായിരിക്കും, ഏത് പ്രായത്തിലേക്കാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് സമയത്ത് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുകയും ചെയ്യാം. 444-444-917 എന്ന നമ്പറിലേക്ക്, 444-444-917 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ചോദ്യം ഇങ്ങനെയാണ്, ഓപ്ര വിൻഫ്രിയോട് ചോദിച്ച ആ ചോദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തും ചോദിക്കുകയാണ്. ജീവിതത്തിലെ ഏതെങ്കിലും പ്രായത്തിലേക്ക് തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സമയമായിരിക്കാം, അല്ലെങ്കിൽ ഏത് ഏജിൻ്റെ സമയത്തായിരിക്കാം, ഏത് പ്രായത്തിൻ്റെ സമയത്തായിരിക്കാം, ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ ആയിരിക്കാം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മറുപടികൾ പോന്നോട്ടെ, വിളിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജിലൂടെ നിങ്ങളുടെ മറുപടികൾ തരാം. 5000097 എന്ന നമ്പറിലേക്ക്. ഇനി കേൾക്കുന്നു കാബിൽ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെന്നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop. Just feel like
4: you. Joy Alucas brings you the joy of summer.
5: Adi, this summer season in jewelry purchase nulla 8 of Mikacha deals idai teerkinu. Diamond jewelry purchase team will nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange ia verum 0% deduction rate. Pinne ningal naatiliki pogan plan cheyunnundo, ningalude jewelry purchases score the labhagaramaku with up to 15% savings on import duty from Joy Alucas in the GCC. E offerigal August 8 vare matram.
6: Terms and conditions apply.
7: Joy Alucas, world's favorite jeweler.
8: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
9: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
8: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
10: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
11: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
10: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
11: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
12: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
10: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
13: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
14: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
14: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: This is
16: Morning Safari. Morning Safari.
0: Morning Safari.
16: Morning Safari.
17: Malabar Golden Diamonds. Morning Safari.
18: Brought to you by
19: Malabar Golden Diamonds, the responsible jeweler.
20: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
21: ഇൻ അസോസിയേഷൻ വിത്ത്
22: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
23: Just feel like you're home.
24: വളരെ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രായത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു ഏജ് സമയം ഏതായിരിക്കും എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരാൾ ഇതാ ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ഒരു ഇഷ്ടത്തെക്കുറിച്ച് കൂടി ആളൊന്ന് ഷെയർ ചെയ്യാണ്. നമുക്കൊന്ന് കേൾക്കാട്ടോ. എന്തുണ്ട് വിശേഷങ്ങൾ?
1: ഇപ്പൊ
24: പറഞ്ഞോളൂ, ഏത് ഏജിലേക്ക് പോകാനാണ് ഒരു ആഗ്രഹം?
1: ാണ് അതായത് ഞാൻ എന്റെ ഫാദർ ഞാനും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു കുറച്ച് കാലമുണ്ട്. 15 വയസ്സ് തൊട്ട് 10-20 വയസ്സ് വരെ.
24: 20 വയസ്സ് വരെ ഉള്ള സമയം.
1: അതെ അതെ. ഏത് കാലഘട്ടത്തിൽ ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട്
24: ഒരാഗ്രഹം മനസ്സിലേക്ക് ഇത് കേട്ടപ്പോ തോന്നി അല്ലേ?
1: അതെ, ബിക്കോസ് ഫാദർ ഇപ്പൊ ഇല്ല. ആ സമയത്ത് ഞാൻ പുള്ളീനെ എന്താ പറയുക ഒരുപാട് കെയർ ചെയ്തില്ല എന്നൊരു തോന്നിട്ട് ഇപ്പൊ ഉണ്ടായതിന് കുറച്ചുകൂടെ കെയർ ചെയ്യായിരുന്നു
24: തോന്നല്ലേ. ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മള് ആ സമയത്ത് നമുക്ക് തോന്നില്ല ചിലപ്പം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ
1: അറിയത്തില്ല. അതെ അതെ, നമുക്ക് കയ്യിലുള്ളത് നഷ്ടപ്പെടുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ വാല്യൂ എന്തായിരുന്നു, നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത്.
24: അതെ, ചില സമയത്ത് വിചാരിക്കും നമുക്ക് അന്ന് ഈ ബുദ്ധി വിവേകമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അന്ന് പ്രായത്തിന്റെ ഒരു ബഹളത്തിലേക്ക് നമ്മൾ ചിലപ്പോ ആ ഒരു ഓട്ടത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ.
1: എപ്പോഴും
24: ഇടയ്ക്ക് മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ ആ ഒരു സമയത്തേക്ക്. എവിടെയാണ്? ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു. ബൈ ബൈ ബൈ ബൈ. സുജീർ ആയിരുന്നു. സുജീർ പറഞ്ഞത് ആ ഒരു 20 വയസ്സ് വരെയുള്ള സമയം, 15 മുതൽ 20 വയസ്സ് വരെയുള്ള ആ ഒരു സമയം, ആ ഒരു സമയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്നാണ് സുജീർ പറഞ്ഞത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടികൾ എനിക്ക് നൽകാട്ടോ. വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്. ഈ ഒരു സമയത്തേക്ക് ആ ഒരു സമയത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൂടി നമ്മൾ എന്തായാലും മനോഹരമായ ഒരു പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765 5954.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
6: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
7: You are listening to
6: Radio Suno. Radio Suno, ഇനി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil. Head of the hour.
8: In the art of Podhumar Kulanda.

0: സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ ഒരു ചെറിയ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരികയായിരുന്നു. ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ചില സമയത്ത് വിചാരിക്കും നമ്മളുടെ ഏതെങ്കിലും ഒരു ഏജിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഏത് ഏജ് ആയിരിക്കാം എന്നുള്ളതാണ് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, വളരെ ഫേമസ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തക ഓപ്ര വിൻഫ്രി, അവതാരക, അവരുടെ ഒരു പോഡ്കാസ്റ്റിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം. ഏതെങ്കിലും ഒരു ഏജിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആളതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ട് നിങ്ങളുടെ അടുത്ത് കൂടി ആ ഒരു ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. നമ്മളുടെ കൂടെ ഇനി ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും അഭിപ്രായങ്ങൾ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചും സംസാരിക്കാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ആളുടെ കോളിലേക്ക് കൂടി, അഭിപ്രായത്തിലേക്ക് കൂടി, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിലേക്ക് കൂടി നമ്മളൊന്ന് പോകാനായിട്ട് പോവുകയാണ്. ആരാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ് കേട്ടോ.
1: എന്റെ പേര് സുരേന്ദ്രൻ, വയനാട് ജില്ല.
0: വയനാട് ജില്ല പറഞ്ഞോളൂ സുരേന്ദ്രൻ ജി, എന്താണ് അഭിപ്രായം, ഏത് പ്രായത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാനാണ് ഇഷ്ടം?
1: 20 ശേഷമാണ് അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുൻപ് ത്രിവാൻഡ്രനും പറഞ്ഞ പോലെ എന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല, 15 വർഷം കഴിഞ്ഞ അച്ഛൻ മരിച്ചു. അപ്പം അച്ഛനുണ്ടായിരുന്ന ആ ഒരു കാലം എനിക്ക് വളരെയധികം എന്താ പറയാ, സത്യം പറഞ്ഞ ഒരു ഞാനും എന്റെ അച്ഛനും വളരെ നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. അപ്പോ ആ സമയത്തും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ടാക്സി ഡ്രൈവർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അത് ഓടിച്ചോണ്ടിരിക്കുമ്പോ, അപ്പോ അച്ഛന് ടൗണില് മരക്കച്ചവടം പരിപാടിയൊക്കെ ആയിട്ടുള്ള ഏർപ്പാടായിരുന്നു. അപ്പോ ഒരു സമയത്ത് എന്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അച്ഛനും വേറെ രണ്ടാളും പിന്നെ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ആ സമയത്ത് അപ്പൊ എന്റെ മുടി ഒരു പുറകുവശം ഒരു കുറച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ മുടി ഒരു മുടി പോലും നിറച്ചിട്ടില്ല. പിന്നെ ഞാൻ അച്ഛനെക്കാരും കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് പിന്നെ ഞാനും അച്ഛനും ഞങ്ങളെ പിന്നെ വീട്ടുകാര്യങ്ങളെ കുറിച്ച് ഞങ്ങള് സംസാരിക്കുകയാണ്. അപ്പൊ പുറകിൽ പിന്നെ രണ്ടുപേരിൽ ഒരാൾ ചോദിച്ചു, അല്ല തങ്കപ്പൻ ചേട്ടാ ഇത് ആരാന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ മോനാന്ന് പറഞ്ഞു. ആ പുറകിലിരുന്ന ആള് ഓരോ ചിരിയൊക്കെ ചിരിച്ചു. കാരണം പിന്നെ അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസം. ടൗണിൽ ഞങ്ങളെപ്പോ വെച്ച് കണ്ടു കഴിഞ്ഞാലും രണ്ടുപേരും ഹോട്ടലിൽ കയറി ചായ കുടിക്കും, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ഒരു പാട്ടുള്ള പോലെ ഊരനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ, സത്യം പറഞ്ഞാൽ അമ്മയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം എന്റെ അച്ഛനായിരുന്നു. ഞാനിപ്പോ ഞാൻ റേഡിയോ ഓൺ ചെയ്ത് കേട്ട ഫസ്റ്റിലെ കേട്ടതാണ് ഈ ത്രിവാൻഡ്രംകാരൻ പറയുന്ന ആ ഒരു ഇത് നിസാനെ കുറിച്ച് സംസാരിച്ചത്.
0: അതെ അതെ,
1: എന്തായാലും വളരെ സന്തോഷം.
0: സുരേന്ദ്രൻ അദ്ദേഹമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനോടുള്ള ആ ഒരു വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സ്നേഹത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഏജിലേക്ക് ഒന്ന് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ വിളിച്ചും സംസാരിക്കാം. 444-9-1-7 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചും സംസാരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജിൽ ഓൾറെഡി ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് ഇസാം ഹാളുടെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി എല്ലാവരുടെയും മറുപടികളിലേക്കും ഒക്കെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണ് കേട്ടോ മോർണിംഗ് സവാരിയിൽ. ഇനി ഇതിനു ശേഷം, പാട്ടുകൾക്കൊക്കെ ശേഷം, സുനോ അപ്ഡേറ്റ്സിന് ശേഷം നമ്മൾ ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ.
2: Happiness Frequency. Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നെഞ്ചിൽ കുടിയിരിക്കും
5: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
6: Nada.
7: One last dance.
6: Okay, da. Pode.
5: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ്
8: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
9: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാല് എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
8: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയ കഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
10: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
9: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, നീന്റെ അല്ല, എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
8: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ മോർണിംഗ് സവാരിയിൽ.
5: ബ്രാൻഡ് സ്റ്റോറീസ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: सुनो अपडेट्स,
1: सुनो अपडेट्स लेके स्वागतम। अपडेटുകളുമായി നിസ। 80-ലധികം സ്ഥാപനങ്ങൾ പർപ്പിൾ സാറ്റർഡേ ഉദ്യമത്തിൽ പങ്കുചേർന്നു. പ്രതിവർഷം ജൂലൈ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച എത്തുന്ന പർപ്പിൾ സാറ്റർഡേ ഉദ്യമം ഈ വർഷം ഓഗസ്റ്റ് 1st വരെയാണ് നടക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2026 പതിപ്പിൽ ഇതിനകം 80-ലധികം ബിസിനസ്സുകളും സ്ഥാപനങ്ങളും പങ്കുചേർന്നു കഴിഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ തുല്യ അവസരങ്ങളും ശാക്തീകരണവും ഉറപ്പാക്കിക്കൊണ്ട് GCC രാജ്യങ്ങളുടെ ഉദ്യമമാണ് ഈ ക്യാമ്പയിൻ. ഖത്തർ ഇന്റർനാഷണൽ ഭക്ഷ്യമേള 2027 January 13-23 വരെ നടക്കും. ലുസൈൽ സ്റ്റേഡിയം ഭാഗത്തായിരിക്കും മേള സംഘടിപ്പിക്കുക. ഹലാ സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വിസിറ്റ് ഖത്തറിന്റെ ഹലാ സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ August 1-31 വരെ നീണ്ടു നിൽക്കും. വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമായിരിക്കും ഇതിലൂടെ സമ്മാനിക്കപ്പെടുക. പാര അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ചരിത്രമെഴുതി ഷർമിള ധൻഗർ. 2026 ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 5th ദിവസം ചരിത്രപരമായ നേട്ടങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 6 മെഡലുകളാണ് ഗെയിംസിന്റെ 5th ഇന്ത്യ നേടിയെടുത്തത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 60°C, കുറഞ്ഞ താപനില 42°C.
0: Weather report powered by Qatar Meteorology Department. This is
2: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
3: Now available on
0: Google Play Store
3: and
0: App Store.
4: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
5: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
5: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
9: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
8: മില്യണോ?
9: അതെ, CB 2026

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just be-

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Cinema.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: தளபதி விஜயுடைய கரியரிலே அவசர சித்திரம். ஆராதகர் காத்திருக்கிற ஜனநாயகன். ஒப்பம் பூஜா ஹெக்டேயும் மமிதா பைஜுவும்.
4: நடா,
5: ஒன் லாஸ்ட் டான்ஸ்.
4: ஓகேடா, போடே.
3: ஜனநாயகன் விஜயகரமாய் பிரதர்சனம் தொடர்ந்து.
0: டிஸ்ட்ரிபியூட்டட் பை ஃபார்ஸ் ஃபிலிம்.
6: ஆக்ஷன்
7: முன தினேஷா, அதிமோகமான அதிமோகம்.
8: ஹாரர் தனிக்கு போகன் அனுவாதம் இல்ல.
9: ஆர் டிராமா
10: என் குடும்பம் എന്റെ സ്വർഗരാജ്.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: എല്ലാവർക്കും നമസ്കാരം, ഞാൻ കായിക കെ എസ് ചിത്ര.
14: യു ആർ ലിസണിംഗ് ടു
13: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
9: ഖത്തറിന്റെ ഓട്ടോമോട്ടീവ് വേൾഡിൽ അതിവേഗം വളർന്ന ഒരു ബ്രാൻഡ് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ്.
15: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ എന്തും അപ്പോൾസറി, കാർ ആക്സസറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF എല്ലാ വർക്കുകളും.
9: ബദീഹ എന്ന ബ്രാൻഡിന്റെ വിജയകഥ അറിയാം ബ്രാൻഡ് സ്റ്റോറിയിലൂടെ.
16: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
15: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, മീൻ്റെ അല്ല, എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും.
9: കേൾക്കൂ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മോർണിംഗ് സവാരിയിൽ.
0: ബ്രാൻഡ് സ്റ്റോറീസ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Studio Clockil samayam krithiyam 8 mani kazhinju 23 minute aanu. July 28th theeyathi chuvaichu divasaanu. Morning Savariyil kazhinja manikkooril oru cheriya ചോദ്യത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേരുടെ മറുപടികൾ, രസകരമായിട്ടുള്ള മറുപടികളും ഈ പറഞ്ഞ ലൈഫിനെ ഭയങ്കര ടച്ച് ചെയ്യുന്ന മറുപടികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു ചോദ്യം ഇതായിരുന്നു. ഓപ്ര വിൻഫ്രിയുടെ അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തക അവതാരക ഒരു പോഡ്കാസ്റ്റിൽ ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ചോദ്യം ചോദിച്ചു, ജീവിതത്തിൽ ഏതെങ്കിലും പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് ആളതിനൊരു മറുപടി പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ചോദിച്ച കാര്യം, നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിലെ ഏതെങ്കിലും പ്രായത്തിലേക്ക് തിരികെ പോകാനായിട്ട് മനസ്സിലൊരു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേരുടെ മറുപടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു വോയിസ് നോട്ട് വന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ, അർഷദിന്റെ വോയിസ് നോട്ടായിരുന്നു.
7: ഗുഡ് മോർണിംഗ് നിസ. ആക്ച്വലി ഇതൊരു നല്ല ചോദ്യമാണ്, സന്തോഷകരമായ ഒരു ചോദ്യമാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഒരു 2 വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെയും, അതാകുമ്പോ സ്കൂളിലും പോണ്ട, വീട്ടിലേക്ക് സുഹൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. നമ്മളേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതില് കളിക്കാം. ആൾക്കാർ നമ്മളെ താരോലിക്കലും ഒക്കെ നടക്കും അതില്. അപ്പൊ അതിന്റെ പേരില്ലേ, അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ.
6: ഓക്കെ, അപ്പൊ എന്തായാലും ആള് ആ ഒരു സമയത്തേക്ക് പോയാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. നസീമിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, സ്കൂൾ ലൈഫ് നോ ടെൻഷൻ. ഒന്നും മേടിക്കണല്ലോ, ഒരു ടെൻഷൻ ഇല്ലാതെ സ്കൂൾ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്ത് പോകുന്നതായിരുന്നു ഏറ്റവും സുഖമുള്ള സമയം എന്നാണ് നസീം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ്, സ്കൂൾ ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നു. സുബൈർ പറയുന്ന ഒരു 13 മുതൽ 17 വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഹൈസ്കൂൾ ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ജോസ് പറയുന്നത്, ഇതുപോലെ തന്നെ ബാല്യകാലം ത്തിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ അതായിരിക്കും അടിപൊളി എന്നാണ് ആളും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓപ്ര വിൻഫ്രി എന്തായിരുന്നു ഈ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോവാണ്. കുമാരി മൂവിയിലെ പാട്ടാണ് ഇപ്പോഴാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. അവനി മൽഹാർ പാടിയൊരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. മോർണിംഗ് സവാരിയിലൂടെ ഇപ്പോൾ കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. വർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
0: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ വർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
5: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ
5: സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: മധുചന്ദ്രലേഖ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 30 അല്ല, ഞാൻ ഈ നമ്മുടെ ക്ലോക്കിന്റെ 5 ഓവർ അതിലേക്കൊന്ന് കണ്ണുപോയി എന്നുള്ളതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കണം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ച് വന്ന ഒരു വിശേഷത്തിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോകണം. വേറൊന്നുമല്ല, ഓപ്ര വിൻഫ്രിയുടെ അടുത്തൊരു പോഡ്കാസ്റ്റിന്റെ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഏതെങ്കിലും പ്രായത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹം ഉണ്ടോ എന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യം തന്നെയാണ് ഞാൻ നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്തും ചോദിച്ചത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ബാല്യകാലങ്ങൾ, കുട്ടിക്കാലത്തിലേക്ക്, അങ്ങനെ അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില ആൾക്കാർ അച്ഛനൊക്കെ ഉള്ള സമയത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു, അത് എപ്പോഴും ഇടയ്ക്ക് മനസ്സിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.
0: അപ്പൊ
1: ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഓപ്ര വിൻഫ്രി പറഞ്ഞ മറുപടി എന്താണ് എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അപ്പം അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അവരവരുടെ ജീവിതത്തിന്റെ 44-ാം വയസ്സിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നത് ആ വയസ്സിലാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
0: 44-ാമത്തെ
1: വയസ്സിലേക്ക്, അതായത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ അന്ത്യമാണത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ശീലം ഈ പ്രായത്തോടെ അവസാനിക്കുന്നു. താൻ ആരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാനും അതിൽ അഭിമാനം കൊള്ളാനും സാധിക്കുന്നു. പ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല, മറിച്ച് സ്വന്തം സംതൃപ്തിക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നത് ഈ പ്രായത്തിലാണ് എന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്.
0: ഓക്കെ, വളരെ മനോഹരമായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം, അവരെന്ത് വിചാരിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഇതുവരെ മാറിയിട്ടില്ല.
0: അത് മാത്രമല്ല കേട്ടോ, ഈ 44-ാമത്തെ വയസ്സാവുമ്പോഴേക്കും ജീവിതത്തിലെ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്.
1: അപ്പൊ
0: അതുകൊണ്ടായിരിക്കും മാഡം അങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ, റൌഫ് പറയുന്നത് ഒരു 9-17 അടിപൊളി പ്രായമായിരുന്നു, ആ ഒരു ഏജിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമായിരുന്നു എന്നാണ് പറയുന്നത്.
0: ഓക്കെ, ഇവിടുത്തെ എന്നാ പറ്റിയോ ഏത് പ്രായത്തിലേക്ക് തിരിച്ചു പോകാം?
1: ഏറ്റവും ചെറിയ പ്രായത്തില്, പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ,
0: ഒന്നും
1: അറിയരുത്, ഒരു കാര്യം അറിയരുത്, സമാധാനമായിട്ട് ഒന്നും അറിയാതെ പോകുന്ന സുഖമുള്ള സമയമാണല്ലോ.
0: എനിക്ക് അതായിരിക്കും, എനിക്ക് ജോലി കിട്ടിയ സമയം,
1: തുടക്ക സമയം,
0: ഫസ്റ്റ് ജോലി കിട്ടിയ
1: സമയം,
0: അതായത്
1: പക്ഷെ അപ്പൊ ടെൻഷൻ കൂടുതലാണ്.
0: ആ സമയത്ത് വലിയ ടെൻഷൻ,
1: എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു ആ സമയത്ത്,
0: കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇതാണ് ഒരു ജോലിയിലേക്ക് കേറുന്നത്.
1: അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.
0: അപ്പൊ അതില് ഒരുപാട് ഫ്രീഡം അതിലുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്,
1: അതെ,
0: പിന്നെ
1: എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഒരു
0: കൊച്ചിയിലാണ്
1: സന്തോഷമുണ്ട്.
0: അവിടേക്ക് പോയതിന്റെ കൊറേ സുഹൃത്തുക്കളെ എനിക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സൗഹൃദമാണ് നമ്മളെ ജീവിതത്തിൽ പലതും പഠിപ്പിച്ചത്.
1: പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: അപ്പൊ അതൊരു ആ ഒരു കാലം ഭയങ്കര
1: അടിപൊളിയായിരുന്നു. ഓക്കെ, ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. അപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് നേരത്തെ ഒരു മെസ്സേജ് വന്ന പോലെ പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് തൽക്കാലം പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹിക്കാം എന്നുള്ളത്. എന്റെ ആഗ്രഹം UKGയോ
2: UKG
1: പോണെന്നാണ് മനാഫിന്റെ ആഗ്രഹം. ഓക്കെ മനാഫ്, അടിപൊളി.
0: ഓക്കെ, എന്നാ മനാഫിന് കൂട്ടായിട്ട് കൊറേ കൂട്ടുകാരും വരുന്നുണ്ട്.
1: പറ്റിയൊരു പാട്ടാട്ടോ,
0: UKG LKG
1: സെലക്ട് ചെയ്തു.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: This summer season, jewelry purchase nulla 8 to make a deals idai theerkinu. Diamond jewelry purchase team will need free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange here, verum 0% deduction rate. Then you ningal nadaliki pogan plan cheyunnundo, ningalude jewelry purchases score the labagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. Offerigal August 8th vare matram.
3: Terms and conditions apply.
4: Joy Alukas, world's favorite jeweler.
5: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
6: Lulu, where the world comes to shop.
7: Just feel like you're
8: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
9: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
8: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
10: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
11: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
10: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
11: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
10: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. യു ആർ ലിസണിംഗ് ടു
12: മോർണിംഗ് സവാരി.
0: മോർണിംഗ് സവാരി
12: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. ജൂലൈ 26-ാം തീയതി സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ് അറിഞ്ഞൊരു കാര്യം തന്നെയാണ്, ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേട്ടു തുടങ്ങിയ ആളുകൾക്ക് എന്താണ് ബ്രാൻഡ് സ്റ്റോറി എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇപ്പം നിങ്ങളൊരു കമ്പനിയുടെ ഡിസിഷൻ മേക്കർ ആവാം, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടേതാണ് ആ സ്ഥാപനം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ബ്രാഞ്ചിനെ റേഡിയോ സുനോയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ബ്രാൻഡ് സ്റ്റോറീസ് മുന്നോട്ട് വയ്ക്കുന്നത്.
6: തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് പല ബ്രാൻഡുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയ ഒരു അതിഥി ജോയിൻ ചെയ്യുന്നു.
5: തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മൾ കാണുന്നുണ്ടാകാം ബദീഹ കാർ ആക്സസറീസ് ആൻഡ് അപ്പോൾസറി. അപ്പൊ അതൊരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മുടെ ഖത്തറില് എന്താ പറയുന്നത്, പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ബദീഹ എന്ന് പറയുന്നത്. അപ്പൊ ബദീഹയുടെ MD ഫിറോസ് ബദീഹ, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ബ്രാൻഡ് സ്റ്റോറീസിൽ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം, ബ്രാൻഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഇന്ന് ബ്രാൻഡ് സ്റ്റോറിയിലെ അതിഥി മിസ്റ്റർ ഫിറോസ്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ റോട്ടിലൂടെ പോകുന്ന സമയത്ത് ബദീഹ അപ്പോൾസറി ആൻഡ് കാർ ആക്സസറീസ് എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ എല്ലാം എല്ലാമാണ്. എന്ത് വിളിക്കണം, MD എന്ന് വിളിക്കണോ, ഡയറക്ടർ എന്ന് വിളിക്കണോ, ഓണർ എന്ന് വിളിക്കണോ? ഫിറോസ് കാർ, എപ്പോഴാണ് ബദീഹയുടെ തുടക്കം? ബ്രാൻഡ് സ്റ്റോറി ആ കഥയാണ് പറയുന്നത്, എപ്പോഴാണ് തുടങ്ങിയത്?
7: ബദീഹ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ.
5: ഓക്കെ.
7: പക്ഷേ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്ന ഒരു 18 വർഷമായി.
5: ഓക്കെ. കാർ ആക്സസറീസും
7: കാർ ആക്സസറീസിന്റെ ഒരു ഫീൽഡിൽ.
5: ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ് തുടങ്ങുന്നത്?
7: ഖത്തറിൽ ചെയ്യുന്ന വർഷം ഞാൻ ഇവിടെ ഒരു വീട്ടിൽ കുക്കായിട്ട് വന്നാണ്.
5: ഓ ഓക്കെ.
7: അപ്പൊ അന്ന് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു സമയത്താണ് വന്നത്. അപ്പോ ചെറുപ്പമായതുകൊണ്ട് അവർക്ക് ഇവിടെ നമ്മള് റയാനില് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്നെ എന്നോട് പറഞ്ഞ തൽക്കാലം അവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ആക്കിയത്. അവിടുന്ന് പണി പഠിച്ച് അവിടുന്നാണ് ഇവിടെ വരെ
5: 18-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന്.
7: 18 വയസ്സ് കഴിയാൻ വേണ്ടി കാത്തിക്കായിരുന്നു
5: ഗൾഫിൽ പോരാനായിട്ട്. നാട്ടിലെവിടെയാ?
7: നാട്ടില് പട്ടാമ്പി കറുകുപത്തൂർ എന്ന് പറയും, പാലക്കാട് ജില്ലയിൽ.
5: എന്തൊക്കെ സർവീസാണ് ഇപ്പൊ ബദീഹ കസ്റ്റമേഴ്സിന് കൊടുത്തോണ്ടിരിക്കുന്നത്?
7: ബദീഹ ഒരു കാറിന് വേണ്ട എല്ലാ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാല് എന്തും അവർ ആഗ്രഹിക്കുന്ന എന്തും,
5: അപ്പോൾസറി
7: അപ്പോൾസറി കാർ ആക്സറീസ്, മെക്കാനിക്കൽ, പെയിന്റിംഗ്, ടിന്റിംഗ്, PPF.
5: എന്തായാലും ബ്രാൻഡ് സ്റ്റോറിയിലേക്ക് ഫിറോസ്ക വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഫിറോസ്ക പറഞ്ഞൊരു ആശയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
7: എന്തായാലും
5: അതായത് ഇപ്പൊ നാട്ടില് വീടൊക്കെ പൂട്ടിയിട്ടാല് ആളുകള് അത് എന്താ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കമ്പനികളും ഏജൻസികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ വളരെ പ്രസക്തമാണ് നമ്മുടെ വീട്ടിൽ പൂട്ടിക്കിടക്കുന്ന വണ്ടി,
7: വണ്ടികൾ.
5: അപ്പൊ ആ വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന ആശയമാണ് നാട്ടിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ?
7: തീർച്ചയായിട്ടും. നമ്മളിപ്പോ തൃശ്ശൂർ ടു ചങ്ങനകുളം, മീൻ്റെ അല്ല, എടപ്പാളിന്റെ ഉള്ളിലാണ് നമ്മളത് ലൊക്കേഷൻ നോക്കിയിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് ചങ്ങനകുളത്ത് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഉടനടി ഓപ്പണിംഗ് ഉണ്ടാവും. പിന്നെ വെച്ചാല് വാഹനം എനിക്ക് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊക്കെ വാഹനങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇവിടെയുള്ള ആളുകളായിരിക്കും ഫാമിലി. ആ വണ്ടി വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഏറ്റെടുക്കും എല്ലാ അർത്ഥത്തിലും. വെച്ചാല് അത് പിന്നീട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരു ബിസിനസിന്റെ ഇതല്ലേ, നമ്മൾ ഈ ഒരു വേളയിൽ പറയാൻ പാടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ആ വണ്ടിയെ നമ്മൾ സംരക്ഷിക്കും. അതിന് ഓരോ ഇതുണ്ടാവും, ഓരോ ഘട്ടം ഘട്ടമായിട്ട്. അതിന്റെ മീൻസ് ഓയിൽ ചേഞ്ച്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാണ്ട് കിടക്കുന്ന പ്രശ്നങ്ങള്, ബാറ്ററി ഡൗൺ ആവുന്ന പ്രശ്നങ്ങള്, വാഷിംഗ് ചെയ്യാണ്ട ഇതായുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഈ എലി അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മള് നാട്ടിലെ ബദീഹ കണ്ടെത്തും.
5: അങ്ങനെയാണ്
7: തീർച്ചയായും
5: നാട്ടിൽ വരാൻ പോകുന്ന ബദീഹയുടെ ബ്രാൻഡ് സ്റ്റോറിയാണ്. അതായത് ഒരു വണ്ടി നാട്ടിൽ നിങ്ങളുടെ പോർച്ചിൽ ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും എല്ലാ കാര്യങ്ങളും ബദീഹ ചെയ്യും. ഈ ഒരു ആശയമാണ് ഇന്ന് ബ്രാൻഡ് സ്റ്റോറീസിൽ ഫിറോസ് ഖാനെ ഞാനിവിടെ കൊണ്ടുവരാനുണ്ടായ ഒരു കാര്യം. കഥ ഇവിടെ അവസാനിക്കുന്നില്ല, കഥ തുടരും.
6: അതെ, കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്.
5: അദ്ദേഹം പറഞ്ഞൊരു ആശയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ വെക്കേഷന് പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ വീട്ടിലെ പോർച്ചിൽ കിടക്കുന്ന വാഹനങ്ങൾ എന്താ പൊടി എന്ന് പറയുന്നത്. അത് അവിടെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആയി പോയി കാണും, അതല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കടിച്ചും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ അതിനൊക്കെ ആ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്ന ഞാൻ വായിച്ചിട്ടുള്ളത് തിരുവല്ല കോഴഞ്ചേരി
6: ജില്ലയിലെ
5: ആ ഭാഗത്തൊക്കെ ഈ വീടുകളെ സംരക്ഷിക്കാനായിട്ട് ഇപ്പൊ ആനുവൽ
6: നിങ്ങളുടെ
5: ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്നൊക്കെ പറയുന്ന പോലെ അടഞ്ഞു കിടക്കുന്ന വീടുകളെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് ഏജൻസികളുണ്ട്. അവര് വന്ന് വീട് ക്ലീൻ ചെയ്യുന്നു,
6: വൃത്തിയാക്കുന്നു,
5: അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാഹനങ്ങൾ. അപ്പൊ ആ വാഹനങ്ങൾക്കാണ് ബദീഹ ഇതുപോലെയുള്ള ഒരു സർവീസ് നൽകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഫിറോസ് അദ്ദേഹമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി. ഇനിയും കുറച്ച് കാര്യങ്ങളൂടി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ മോർണിംഗ് സവാരിയിൽ ബ്രാൻഡ് സ്റ്റോറീസിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: Hi everyone, this is Bharat here.
5: You are listening to Radio Suno.
4: Radio Suno 91.7 KTKT.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ക്രോണിക് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ചൊവ്വാഴ്ച ദിവസമാണ്, ജൂലൈ 28-ാം തീയതിയാണ്. മോർണിംഗ് സവാരിയിൽ കേട്ടുപോകുന്നത് ബ്രാൻഡ് സ്റ്റോറീസ് ആണ്. ബദീഹ ആക്സസറീസ്, കാർ ആക്സസറീസ് ആൻഡ് അപ്പോൾസറി, അതിൻ്റെ MD ആയിട്ടുള്ള ഫിറോസ്, അദ്ദേഹമാണ് ഇന്ന് ബ്രാൻഡ് സ്റ്റോറീസിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. ഫിറോസ്ജി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസിന് വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്?
1: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് നമ്മള് ഇറങ്ങിയാൽ മാത്രമാണ് സാഹചര്യം അറിയാലോ. പിന്നെ നമ്മളൊരു ഓണറായിട്ട് ഒരു മുതലാളി ആയിരിക്കുന്നിടത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് ഇല്ല. നമ്മള് കസ്റ്റമറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ.
2: എത്ര സ്റ്റാഫ് ഉണ്ട്
1: ഇപ്പൊ? നമുക്ക് ഏകദേശം ഒരു 30 സ്റ്റാഫ് ഉണ്ട്.
2: ഓക്കെ. ഇപ്പൊ ബദീഹ അപ്പോൾസറി കാർ ആക്സസറീസ് അല്ലാതെ ഗാരേജ് ഉണ്ട് അല്ലേ?
1: ഗാരേജ് ഉണ്ട്. ഇപ്പോ ഇൻഷാല്ലാ ചിലപ്പോ അടുത്ത മാസം ഞാൻ നോക്കിയിട്ടുണ്ട്, അവിടെ നമ്മളൊരു PPF ഒരു പുതിയൊരു ഷോറൂം തൊട്ടടുത്താണ്, അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നുണ്ട്.
2: അതും കൂടെ ബദീഹയുടെ ബ്രാൻഡ് സ്റ്റോറിയാണ് നമ്മൾ കേട്ടത്. 18 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഫിറോസ്കയും അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെയും കഥ നമ്മൾ കേട്ടു. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നാട്ടിലെ പ്രോജക്ടിന് എല്ലാവിധ ആശംസകളും. കാരണം എല്ലാവരെയും കണക്ട് ചെയ്യുന്നതാണ്, ഒരുപാട് പ്രവാസികളെ കണക്ട് ചെയ്യുന്നതാണ്.
1: തീർച്ചയായിട്ടും. കാരണം വെച്ചാല് ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം, നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഞാൻ നാട്ടില് എന്റെ പല വണ്ടികളും കൊണ്ടുപോയിട്ടും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോള് വിളിച്ച് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ, മീൻസ് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഒന്നിനും ആൻസർ ഇല്ല. പിന്നെ എല്ലാവർക്കും അറിയാം, അത് എല്ലാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇൻഷാല്ലാ ബദീഹ നമ്മുടെ നാട്ടിൽ ഓപ്പൺ.
2: എന്തായാലും ബദീഹയുടെ ഒരുപാട് കസ്റ്റമേഴ്സ്, ക്ലയൻസ് നമ്മളെ കേൾക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: വെച്ചാല് ഒരു വാഹനത്തിന്റെ എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതൊരു ബദീഹന്റെ ഓണർ നിലയ്ക്കല്ല, ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിലയ്ക്ക് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും എല്ലാവർക്കും ഞാൻ ചെയ്തു തരും. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം.
2: അപ്പൊ എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
2: താങ്ക് യു. ബ്രാൻഡ് സ്റ്റോറീസ്.
0: ഇതുപോലെ ബ്രാൻഡ് സ്റ്റോറീസിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളോ നിങ്ങളുടെ സർവീസോ ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ബ്രാൻഡ് അതിൻ്റെ ഒരു കഥ ഉണ്ടാവല്ലോ, ആ ഒരു സ്റ്റോറി പറയാൻ നിങ്ങൾക്കും ഒരു അവസരമുണ്ടാകും. ഇത് റേഡിയോ 91.7 FM മോർണിംഗ് സവാരി. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.
1: അതെ, ഒരു സമയത്ത് ഒരു ട്രെൻഡിങ് പാട്ടും വരിയൊക്കെയാണിത്.
0: അത് തന്നെ, ഒരു എനിക്ക് തന്നെ ഇൻസ്റ്റ ആയിരുന്നു, ടിക്ടോക്ക് ആയിരുന്നു, ടിക്ടോക്കിലായിരുന്നു അത് വരികള് ട്രെൻഡായി മാറി എന്നുള്ളതായിരുന്നു.
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസിന്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കേട്ടുകൊണ്ട് ഇനിയിപ്പോ നേരെ ഒരു സിനിമ എന്താ പറയാ, കാണാനുള്ള ഒരു ടിക്കറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഏതാണ് സിനിമ എന്ന് പറയാം, അതിന് മുൻപായിട്ട് ഹൈഡ് ആൻഡ് സീക്കിലേക്ക്.
0: ഓക്കേ, ഹൈഡ് ആൻഡ് സീക്കിലെ സൂചനകളിലേക്ക് നമ്മൾ എത്തുകയാണ്. മൂന്ന് സൂചനകൾ. ഓക്കേ, ഡയറക്ടർ, ഈ സിനിമയുടെ ഡയറക്ടർ എം ശങ്കറാണ്.
1: ഓക്കേ,
0: എം ശങ്കറാണ് ഈ സിനിമയുടെ ഡയറക്ടർ.
1: ഓക്കേ,
0: കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ടുണ്ടായിരുന്നു.
1: ഓക്കേ, കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണിത്.
0: മോഹൻ സിത്താരയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം.
1: കുറച്ച് നീളമുള്ളൊരു സിനിമാ പേരാണ്.
0: ഓക്കേ,
1: ആ സമയത്ത് അധികം പേര് ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉള്ള ഒരു സിനിമ കൂടിയാണ്.
0: ഓഹോ, അങ്ങനെയാണോ?
1: അങ്ങനെയൊക്കെ ഉണ്ട്.
0: കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ചിത്രം, സംഗീത സംവിധാനം മോഹൻ സിത്താര, ഈ സിനിമയുടെ സംവിധായകൻ എം ശങ്കർ. ഏതാണ് സിനിമ?
1: ഓക്കേ, കുറച്ച് ചിലപ്പോ ഒന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണ്. പക്ഷെ സെർച്ച് ചെയ്യാതെ ഉത്തരം കിട്ടുമോന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കുഞ്ചാക്കോ ബോബൻ നായകനായ,
0: അല്ല ദിവസം അധികം സമയമില്ല.
1: ഓ ശരി, 37 ആയല്ലേ. ഓക്കേ, നോക്കാം നമുക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടുമെന്നുള്ളത്. ഉന്മാദം സിനിമ, കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ഉന്മാദം സിനിമ കാണാനുള്ള ടിക്കറ്റുകളാണ് ഭാഗ്യശാലികളെ കാത്ത്. നക്ഷത്രത്താരാട്ടല്ല ആ ഒരു ഒരു സമയം, നക്ഷത്രത്താരാട്ടല്ല ആ ഒരു സമയമൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു വർഷങ്ങളിലൊക്കെ ഇറങ്ങിയ, 2000 സിനിമയാണിത്.
0: ഓക്കെ, 2000 എം ശങ്കർ സംവിധാനം ചെയ്ത, മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച, കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ആ ഒരു സിനിമ ഏത്?
1: വേഗം മെസ്സേജ്. ഓക്കെ, റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. എം ആർ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ആ ആ സിനിമ ഏതാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സിൻചൂസിന് റൈറ്റ് ആൻസർ കിട്ടി. അപ്പുണ്ണി എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. നൗഷാദാണ് ചോദിച്ചത്. ജെറിൻ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേഗം മെസ്സേജിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മലയാളം പേരാണ് കേട്ടോ സിനിമയുടെ പേര്.
0: പൂർണ്ണമായിട്ടും മലയാളം,
1: കംപ്ലീറ്റ് ആയിട്ട് മലയാളം പേരാണ്. നമ്മൾ കൂട്ടുകാർക്കൊക്കെ വിളിക്കുന്ന ഒരു പേരൊക്കെ ചിലപ്പോ അതിന്റെ അർത്ഥമായിട്ട് വന്നേക്കാം.
0: വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. 5000917.
2: എന്താ പോതുമാക്കളുണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: എനിക്കറിയാം താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
5: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ്. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
11: home. സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസമാണ്, ജൂലൈ 28 ഈ ഒരു സമയം പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം അറിയിക്കാനായിട്ടുണ്ട്. അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ, നമ്മുടെയൊക്കെ വാഹനങ്ങൾ അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ
12: വാഹനം
11: നമ്മൾ അത്രയും കരുതലോട് കൂടിയിട്ടാണ് നമ്മുടെ വാഹനങ്ങളെ നമ്മൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഹനങ്ങളുടെ കെയറിംഗും
12: ഭയങ്കര
11: അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റുക, ഓയിൽ ചേഞ്ച്, ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് അത് നമ്മൾ തന്നെ ആലോചിക്കുക. ഏറ്റവും മികച്ചത് അതിന് നൽകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ട്.
12: തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വോൾവലിൻ എന്ന് പറയുന്നത് 150 വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡ് ആണ് വോൾവലിൻ.
11: ഓക്കെ, അപ്പൊ സൽവാർ റോട്ടിലുള്ള വോൾവലിന്റെ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതായത് ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതുപോലെ തന്നെ പ്രീമിയം ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അറിയുന്നെങ്കിൽ അവിടെ ഒരു ഡിജിറ്റൽ പാസ്പോർട്ട് സംവിധാനം ഉണ്ട്. നമ്മൾ വാഹനം അവിടെ എത്തിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ എന്തൊക്കെ സർവീസുകൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡിജിറ്റൽ പാസ്പോർട്ട് വഴി അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് ചെല്ലുന്ന സമയത്തും നമുക്കത് തിരിച്ചറിയാനും അതിനെ കണ്ടെത്താനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള ഓഫറുകൾ അവിടെയുണ്ട്. അപ്പൊ ഈ ഓഫർ അറിയാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കോൾ.
12: ഓക്കെ, ഈ ഇനി പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി.
11: ഇത് എപ്പോഴും സേവ് ചെയ്ത് വെക്കേണ്ട ഒരു നമ്പറാണ് കേട്ടോ. 777-65-5954. ഒരിക്കൽ കൂടി, 777-65-5954. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഓഫർ എന്താണ്? ടക്കേന്ന് ഇപ്പൊ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഒക്കെ മാറാനായിട്ട് പ്ലാൻ
12: ചെയ്തിരിക്കുന്ന
11: വിളിച്ചോളൂ, 777-65-5954.
12: ഓക്കെ, അപ്പൊ എന്നാലും വോൾവിന്റെ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡിലേക്ക് പെട്ടെന്ന് എത്തുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റൈറ്റ് ആൻസർ ഏതാണ് പുണ്യം?
11: സഹയാത്രികയ്ക്ക്
12: സ്നേഹപൂർവ്വം. അതെ, തീർച്ചയായിട്ടും. ആ സിനിമയുടെ റൈറ്റ് ആൻസർ ഒരുപാട് പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അഭിലാഷ്, സജിദ്, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുടെ റേഡിയോ സിനിമയുടെ സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം വെയില് കുറഞ്ഞൊരു സുപ്രഭാതം.
11: ഇന്നത്തെ ദിവസത്തിന്
12: വെയില് കുറവുണ്ട്. അപ്പൊ ആ ഒരു വെയില് കുറഞ്ഞ ഒരു സുപ്രഭാതം എല്ലാവർക്കും പറയുന്നുണ്ട്. നസീമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അങ്ങനെ മുഹമ്മദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹനീഫ്, അഹമ്മദ്, ദിനീപ്, അങ്ങനെ ഒത്തിരി, നജീബ്, ഹരീഷ,
11: എല്ലാവരുടെയും
12: എല്ലാരും റൈറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും ഇനി വിഷസും കാര്യങ്ങളും ഒക്കെ അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മിസ്റ്റർ സലീമിന് എല്ലാവിധ ആശംസകളും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്മയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
11: ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സലീം ഭായിക്കും. അങ്ങനെ 9 കഴിഞ്ഞ് 49 മിനിറ്റ് ആകുമ്പോൾ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ, ബാന്ദ്ര മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്.
12: ഓക്കെ,
11: അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമായി മാറട്ടെ. ടാറ്റ,
12: ബൈ ബൈ.

0: 7FM കേട്ടി കേട്ടി കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 80-ലധികം സ്ഥാപനങ്ങൾ പർപ്പിൾ സാറ്റർഡേ ഉദ്യമത്തിൽ പങ്കുചേർന്നു. പ്രതിവർഷം ജൂലൈ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച എത്തുന്ന പർപ്പിൾ സാറ്റർഡേ ഉദ്യമം ഈ വർഷം ഓഗസ്റ്റ് 1st വരെയാണ് നടക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2026 പതിപ്പിൽ ഇതിനകം 80-ലധികം ബിസിനസ്സുകളും സ്ഥാപനങ്ങളും പങ്കുചേർന്നു കഴിഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ തുല്യ അവസരങ്ങളും ശാക്തീകരണവും ഉറപ്പാക്കിക്കൊണ്ട് GCC രാജ്യങ്ങളുടെ ഉദ്യമമാണ് ഈ ക്യാമ്പയിൻ. ഖത്തർ ഇന്റർനാഷണൽ ഭക്ഷ്യമേള 2027 ജനുവരി 13 മുതൽ 23rd വരെ നടക്കും. ലുസൈൽ സ്റ്റേഡിയം ഭാഗത്തായിരിക്കും മേള സംഘടിപ്പിക്കുക. ഹല സമ്മർ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വിസിറ്റ് ഖത്തറിന്റെ ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 1 മുതൽ 31st വരെ നീണ്ടു നിൽക്കും. വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമായിരിക്കും ഇതിലൂടെ സമ്മാനിക്കപ്പെടുക. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ചരിത്രമെഴുതി ഷർമിള ധൻഗർ. 2026 ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 5th ചരിത്രപരമായ നേട്ടങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 6 മെഡലുകളാണ് ഗെയിംസിന്റെ 5th ഇന്ത്യ നേടിയെടുത്തത്.
1: This is home delivery only on Radio Suno 91.7 FM.

ഈ ഒരു സോങ് കേൾക്കാൻ തന്നെ എന്തൊരു സുഖാണല്ലേ. നീലോത്തി സോങ് ഒരു വല്ലാത്തൊരു ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ചൂട് കുറവാണ്, രാവിലെ ആ ഒരു വെയിലൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. എന്റെ മോർണിംഗും അത്രയും സുഖകരമായിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ചിലപ്പോൾ നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റുകൊണ്ടാണോ, അതോ കുറെ ദിവസത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഉറക്കമൊക്കെ തന്നെ ഉറങ്ങി തീർത്തതുകൊണ്ടാണോ, എന്താണെന്നറിയില്ല. ഐ ഹാഡ് റിയലി എ ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ്. ആൻഡ് ഓഫ് കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചിട്ടില്ലെങ്കിൽ എവിടെ പോയിട്ടാണ് കഴിക്കാനുള്ളൊരു പ്ലാൻ? വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് ഇറങ്ങി എന്നുണ്ടെങ്കിൽ എന്താണ് കഴിച്ചത്? ഇപ്പം ഇതിലൂടെയാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്? എനിക്കിന്നൊരു കുറച്ച് അധികം അജണ്ടയുണ്ട്. ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഷോയ്ക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി, അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണം, എല്ലാം ഞാനിങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എനർജി എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, നമ്മുടെ ലൈഫ് എല്ലാ ദിവസവും ഒരു 100% ആവണമെന്നില്ല. ചില ദിവസം 100 ആയിരിക്കാം, ചില ദിവസം 95 ആയിരിക്കാം, ചില ദിവസം 85 ആയിരിക്കാം, ഒക്കെ പോട്ടെ. ചില ദിവസം 0 ആവാം, ചിലപ്പോൾ 50-50 ആവാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ മൂഡും നമ്മുടെ ഒരു ലൈഫിൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, not every day is going to be the same day. So endengil vashamangal undengilum endengilum karyangal nadakkunnilla annu thoniya polum ad angane ella divasam same aayirikkanam allengil orikkalum nadakkan povunnilla ennu vicharichu samayam kalayade. Just try yourself, it will be there in your hands very soon. That's it. Okay, appo endayalum indatha divasam oru beautiful day thanne aayikotte. Adinodoppa messages povunotte 500-00917 like arkengilum endengilum wishes parayanundengil okke thanne messages aichukolu. Adinodoppa evada ninnaanu kelkunnennu njan korchu പറഞ്ഞ പോലെ ഒരു ഫോട്ടോ അയച്ചു തരിക 500-00917. നിങ്ങൾ പറയണ്ട, നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറയാം. പറയാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. വേഗം അയച്ചു കേട്ടോ. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ട്രാക്ക്, എ ബ്യൂട്ടിഫുൾ സോങ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹായ്, ദിസ് ഇസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ.
4: വസന്തമുല്ലൈ പോലെ വന്ന്.
3: യുവർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എപ്പോഴോ തോന്നിയ ഒരു ഇഷ്ടമൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഇൻ്റെ അഷ്ടമി. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. നല്ല ക്ലൈമറ്റ് ഈ സമയത്ത് അധികം ചൂടൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇപ്പം മാറിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു. ഇതാ അതുപോലെ തന്നെയാണ് ഇവിടെ എനിക്ക് വരുന്ന ഫോട്ടോസും. നിയർ സൽവാർ റോഡ് സഫാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബൂബക്കറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഷ്റഫിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഇനി ലിജോ ചേട്ടൻ്റെ മെസ്സേജ് നോക്കട്ടെ, എവിടെയാണെന്ന് നോക്കട്ടെ. എൻ്റെ പൊന്നടാ, ഇതിപ്പോൾ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം സൽവാർ റോഡാണോ? സൽവാർ റോഡല്ല, ഇത് അബൂഹമ്മർ ഭാഗത്ത് എവിടെയെങ്കിലാണോ? ലിജോ ആണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. വിശ്വൻ കൊട്ടാരം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ലുസൈൽ ഭാഗത്ത് നിന്നാണ് അല്ലേ? അതെ, ലുസൈൽ ഭാഗത്ത് നിന്നാണ്. സജീഷിൻ്റെ മെസ്സേജ്, ഇതൊക്കെ സത്യത്തിൽ അവർ പറയുന്നതല്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതാണ്. സജീഷിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ദിസ് ഇസ് എനിക്കറിയാലോ ഈ സ്ഥലം. എനിക്കറിയാം. അയ്യോ, എനിക്ക് കിട്ടുന്നില്ല. ഇഫ് ഐ എം നോട്ട് റോങ്, ദിസ് ഇസ് നമ്മുടെ തുർക്കിഷ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗമാണെന്ന് തോന്നുന്നു. ഓക്കെ, അമീൻ്റെ മെസ്സേജ് ഉണ്ട്. അമീൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു ഡി ക്യു ആൻഡ് ധനുഷ് എന്ന് പറഞ്ഞിട്ടാണ്. അഫ്കോഴ്സ് രണ്ട് പേരുടെയും ബർത്ത്ഡേ ആണ്. നമുക്ക് അവരുടെ ഒക്കെ തന്നെ പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്യണം. അതുപോലെ നമ്മുടെ മുജീബ് ഇപ്പോൾ ഓൾറെഡി ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെയാണുള്ളത്. അതുപോലെ തന്നെ സൈനുപ്പയുടെ മെസ്സേജ് ഉണ്ട്. സൈനുപ്പയുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഏകദേശം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ലുസൈൽ ഭാഗമാണെന്ന് തോന്നുന്നു. ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഞാൻ കണ്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. തത്തയുടെ മെസ്സേജ് ഒന്നും മനസ്സിലാവത്തില്ല. ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുകയാണ്. അംരീഷ് ലുസൈലിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുകയാണ്. സജീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. സജീഷിൻ്റെ മെസ്സേജും സെയിം, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സൈനുപ്പ, ഇതെവിടെയാണ് സ്ഥലം എന്ന് പറയൂ, കാരണം കുറേ കളർ കാണുന്നുണ്ട്. എനിക്കിത് ക്ലിയർ ആവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫാരിസിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്ത് പറ്റിയെന്തോ, എൻ്റെ തൊണ്ടാകെ മൊത്തത്തിൽ ഒരു കിച്ച് കിച്ചടിക്കുന്നു. ഫാരിസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ബർവ വില്ലേജിൽ നിന്നാണ്. മോൾ ഓഫ് ഖത്തറിൻ്റെ ഭാഗത്തിലെ ആ പണി നടക്കുന്ന സ്ഥലം, ആ സൈഡിൽ. ഓക്കെ, മനസ്സിലായി. അടിപൊളി. ഷാസിൽ കി സലാമിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. ഷാസിൽ അയച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെസ്റ്റ് ബേ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഫോട്ടോ ആണ് അയച്ചു തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. സിറ്റി സെൻറ്റർ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഫോട്ടോ. ധനീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. ധനീഷ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഓർബിറ്റൽ റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് സൽവാർ റോഡല്ലേ, ഇത് ഓർബിറ്റൽ റോഡാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ പറയൂ കേട്ടോ. യെസ് അഫ്കോഴ്സ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് മിക്ക ആൾക്കാരുടെ മെസ്സേജുകൾ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എന്തായാലും നിങ്ങൾ എവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏതൊക്കെ പാട്ടുകൾ വേണമെന്ന് നിങ്ങൾക്കും പറയാം. അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ധനുഷിൻ്റെയും അതുപോലെ തന്നെ ഡി ക്യുവിൻ്റെയും സ്പെഷ്യൽ ഹിറ്റ് സോങ്സും ഒക്കെ തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നല്ല സൂപ്പർ സോങ്സ് വെയിറ്റിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മധുശ്രീ മാം പാടിയ എ ആർ റഹ്മാന്റെ ബ്യൂട്ടിഫുൾ സോങ് സക്കരക്കട്ടി മൂവിയിലെ പാട്ട്, അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അപ്പൊ മെസ്സേജസ് അയക്കാൻ മറക്കണ്ട, 5000997 ധനീഷും മെസ്സേജ് അയച്ചിരിക്കുന്ന മോൾ ഓഫ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന്. ഇതെന്താ ഇന്ന് എല്ലാവരും മോൾ ഓഫ് ഖത്തറിന്റെ ഭാഗത്തേക്കാണോ പോകുന്നത്? MR എന്ന് മാത്രം എനിക്ക് കാണുന്നുണ്ട്. മിസ്റ്റർ ഇതെനിക്ക് എവിടെയാണെന്നറിയാം. മിസ്റ്റർ, താങ്കൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വക്രയിൽ നിന്നും നമ്മുടെ കോർണിഷ് ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റേഡിയം 974 തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ഭാഗത്ത് നിന്നാണ് താങ്കൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആണോ അല്ലയോ ഒന്ന് മെസ്സേജ് അയക്കണേ. ഓക്കെ, സിറിൽ ആന്റണി, ഗുഡ് മോർണിംഗ്. ഇതെവിടെയാണ്, കോർണിഷ് ആണോ? ആഹാ, നല്ല രസമുണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു യെസ് ഇത് കോർണിഷ് തന്നെയാണ്. ഐ തിങ്ക് സ്റ്റാർട്ടിംഗ് പോർഷൻ്റെ അവിടെ നിന്നുള്ളൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ആൻഡ് രാജീഷേട്ടാ, ഇത് എവിടെയാണ് രാജേഷേട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. സുനീഷിൻ്റെ മെസ്സേജും ഉണ്ട്. സുനീഷും ഈ പറഞ്ഞ പോലെ ഏതോ ഒരു ഒരു ഒരു നീണ്ട റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂ എയർപോർട്ട് റോഡ് അല്ലേ, ജീറിംഗ് റോഡിലൂടെയാണ് സുനീഷിൻ്റെ പോക്കിപ്പോൾ. അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തത്തയ്ക്ക് അറിയില്ല തത്ത എവിടെയാണ് പോകുന്നതെന്ന്. ആൾക്ക് തന്നെ അറിയാത്ത സ്ഥലം എനിക്ക് അയച്ചെന്നിട്ട് ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കൊള്ളാമല്ലോ, ഈ കളി എനിക്ക് പറ്റില്ല കേട്ടോ. താങ്കൾ എവിടെയാണെന്ന് താങ്കൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ താങ്കൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാം താങ്കൾ എവിടെയാണെന്നുള്ളത്? താങ്കൾ പറയണം താങ്കൾ എവിടെയാണെന്നുള്ളത്. ഓക്കെ, മെസ്സേജ് അയച്ചോളൂ 5000997

കേട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയം ദാ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വായിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം വായിച്ചു പോകുമായിരുന്നേ. അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ കണ്ടത്, ഒരു പെൺകുട്ടി ഇപ്പം എന്തോ ആഡ് എന്തോ കണ്ടിട്ട് എന്തോ ഒരു ക്രീമോ എന്തോ വാങ്ങിച്ച് തേച്ചിട്ട് അതെന്തോ ഭയങ്കര നെഗറ്റീവായ ഒരു സംഭവത്തെക്കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ വായിക്കുമായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഈ ചെറുപ്പത്തിലൊക്കെ അതായത് കുഞ്ഞായിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പല സംഭവങ്ങളും കാണുമ്പോൾ നമുക്കിങ്ങനെ ഓ അടിപൊളിയാണ് ഇപ്പോഴും തോന്നുന്നവരുണ്ടാവാം, ബട്ട് സ്റ്റിൽ കുഞ്ഞുനാളിലായിരിക്കും കുറച്ചും കൂടി ടെൻഡൻസി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാധനം വാങ്ങണം, യൂസ് ചെയ്യണം, അപ്പോൾ ഇതിങ്ങനെയാവും അങ്ങനെയാവും ഇങ്ങനെയൊക്കെ വിചാരിക്കും. നേരെ തിരിച്ച് പോട്ടെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം കാണുന്നു, ഒരു സ്റ്റൈൽ കാണുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത കൂട്ടത്തിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചെറുപ്പത്തിൽ ഈ കത്രിക കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി ഒന്ന് വെട്ടാൻ തോന്നും, എവിടെയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് വെട്ടി നോക്കിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നിപ്പോ. അല്ലെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ കിരീടത്തിലൊരു സീനില്ലേ, കിരീടത്തിൽ അനിയും പോയിട്ട് മറ്റേ മീശ ഫുള്ള് കറുപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് തിലകനോട് ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കൂലേ, അപ്പോൾ പറയും തിലകൻ മായ്ക്കടാ മായ്ക്ക് നിനക്ക് സമയമുള്ളപ്പം വന്ന് ആയിക്കോളെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ കുഞ്ഞു പൊടി മീശ പൊടി പൊടി പൊടിയായിട്ട് താടിയൊക്കെ വരുമ്പോഴത്തേക്കും അതെന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആൺകുട്ടികൾ ചെറുപ്പത്തിൽ കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, താടിയിലും മീശയിലും അതുപോലെ തന്നെ മുടിയിലും അതുപോലെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റൈൽ വരുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇതൊക്കെ അവസാനം എന്തെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്നും അടികൊള്ളുന്ന രീതിയിലേക്ക് എത്തും, കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക വെട്ടലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നിൽക്കും. പിന്നെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒക്കെ കേട്ട് എൻ്റെ പൊന്നെയൊന്നും പറയണ്ട, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുനാളിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ എന്തും ആവാം. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ ജീൻസ് പാൻറ്റിലൊക്കെ ചെറിയ ഇത് വന്ന് തുടങ്ങിയില്ലേ, എന്താ പറയുക ഫാഷൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ഇങ്ങനെ കീറി തുടങ്ങിയല്ലോ. ആ സമയത്ത് സ്വന്തം ജീൻസ് പാൻറ് എടുത്ത് കീറി അടി കിട്ടിയ കുറേ പേരുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചീത്ത കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെ ഒരു മണ്ടത്തരങ്ങൾ കാണിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം കേട്ടോ. 5000997ലേക്ക് മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. അങ്ങനെ വിളിക്കുന്നവരിൽ നിന്നും ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് എന്തായാലും മിക്കവാറും ഒരു വിന്നറിനെ സെലക്ട് ചെയ്തതായിരിക്കും. നല്ല കഥകൾ കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ. അതിനിടയിൽ നമ്മുടെ നസീമിൻ്റെ മെസ്സേജ് ആണ്, ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാമോ, ഇത് ഏത് ലുലു ആണെന്ന് കണ്ടുപിടിക്കാമോ. ഈ ലുലു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് അയൻകാലത്ത് ലുലു ആണ്, ശരിയാണോ? നസീമിൻ്റെ മെസ്സേജ് ആണ്. അയ്യോ, ആണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ, അയൻകാലത്ത് ലുലു അല്ലേ? ആണെങ്കിലൊന്ന് മെസ്സേജ് അയക്കണേ, എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി. ആൻഡ് അതിനോടൊപ്പം തന്നെ കുറച്ച് പാട്ടുകൾ ചോദിച്ച അമീൻ്റെ മെസ്സേജും റമീസിൻ്റെ ഒരു ഹായും വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ നാട്ടിൽ നിന്നും വന്ന ഞങ്ങളെ സുൽത്താൻ ഓക്കെ ആണ് വേണ്ടി ഒരു നല്ല സോങ് ഇടാമോ, നല്ല ടെൻഷനാണ് ആള്. ഓക്കെ, നല്ല ടെൻഷൻ തൂറ്റി കല്യാണ രാമനിലെ പാട്ടാണോ വേണ്ടത്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തായാലും ഞാൻ പാട്ടിടാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പാട്ടിട്ടുതരാം. എന്ത് പറ്റി ടെൻഷൻ അടിക്കുക, എന്താ കാര്യം? അത് പറ നമ്മുടെ സുൽത്താൻ്റെ ടെൻഷൻ്റെ റീസണും കൂടി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജ് അല്ലെങ്കിൽ ഇത് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് വയ്ക്കുന്നതായിരിക്കും. അതിനോടൊപ്പം നസീമിൻ്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റൈറ്റ് ആൻസർ പറഞ്ഞോളൂ. ആൻഡ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ കുഞ്ഞുനാളിൽ കാണിച്ചിട്ടുള്ള മുടി വെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മീശയും താടിയിലും കയറി പണിത് അവസാനം വീട്ടിൽ നിന്നും ചീത്ത കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ വേഗം വിളിക്കുക. വിളിച്ചിട്ട് 444-4917 വിളിച്ചിട്ട് ആ കഥ പറയൂ. കഥ പറയുന്നതിലൂടെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചാക്കോച്ചൻ്റെ മൂവി ടിക്കറ്റാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ്. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജുകൾ വായിച്ചിരുന്നത് ഞാൻ ചിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര എന്തോ ഓരോ ആൾക്കാരുടെയും കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി, അതിനോടൊപ്പം ചിരിയും വരുന്നു. നാഥന്റെ മെസ്സേജ് ട്ടോ. ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ മുടിയിലും തടിയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ, ഫാഷൻ ആണെന്ന് വിചാരിച്ച് ചെയ്ത് കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ കിട്ടിയിട്ടുള്ള വഴക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ആദ്യം വായിക്കുന്നത് നാദറിന്റെ മെസ്സേജാണ്. നാദർ തിരൂര്, ചെറുപ്പത്തിൽ മുടി വെട്ടാഞ്ഞിട്ട് ഉപ്പ ഒരുപാട് വഴക്ക് പറഞ്ഞതാ, ഇപ്പോൾ തലയിൽ ഒരു മുടി പോലും ഇല്ല, ഇനി വഴക്കും ഇല്ല, നല്ല ശുഭം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. എനിക്ക് റിയാസിന്റെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എനിക്കൊരു ടിക്ടോക്ക്, പണ്ടത് ഞാനും വിനുവും കൂടി ഉള്ളൊരു ടിക്ടോക്ക് അയച്ചിട്ട് അഷ്ടമി ഇവിടെ കമോൺ എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ്. അതെ അതെ അതെ, അത് ഞാൻ തന്നെയാണ്, റിയാസ് പന്തലിങ്ങൽ. താങ്ക് യു സോ മച്ച് ഫോർ റിമൈൻഡിങ് മീ ദാറ്റ്. അയ്യോ, അതൊക്കെ ചെയ്ത സമയം മറന്നു, അടിപൊളിയായിരുന്നു അത്. ഓക്കെ, അതിനിടയിൽ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മറന്നു. സാജിദിന്റെ മെസ്സേജാണ്. ചെറുപ്പത്തിൽ അച്ഛൻ്റെ ഷേവിംഗ് സെറ്റ്, ഓ ശരിയാണ്, ഈ ഷേവിംഗ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും എടുത്ത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. എടുത്ത് ഞാൻ പുറകിലത്തെ തലമുടി ഷേവ് ചെയ്തിട്ടുണ്ട്. ഓ എൻ്റെ പൊന്നെ, ഒരു മിലിട്ടറി ഹെയർ കട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഈശ്വര, എന്നിട്ട് എന്ത് പറ്റി? അവസാനം മിലിട്ടറി ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു ലുക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ശരി, എങ്ങനത്തെ നമ്മൾ ഷേവിംഗ് സെറ്റ് കിട്ടിയിട്ട്, ഇപ്പം പെൺകുട്ടികളെ കുറിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചെറുപ്പത്തിലുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് ഒക്കെ ആണെന്ന് ചോദിച്ചോ, ഈ വലിയ ചേച്ചിമാരുടെയൊക്കെ കയ്യിൽ വാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നും രോമൊന്നും ഉണ്ടാവില്ലേ, അപ്പം എന്ത് ചെയ്യും? നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. ഈ വാക്സിൻ പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവും, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അപ്പം ഈ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ സമയത്ത് വളരെ ചെറുപ്പത്തിൽ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പോയിട്ട് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ ഈ ഷേവിങ് സെറ്റ് എടുത്തിട്ട് നേരെ കയ്യിലെടുത്ത് അവർ ഉരയ്ക്കും, എന്നിട്ട് കൈയൊക്കെ മുറിയും. അറിയില്ലല്ലോ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഇപ്പം കഴിഞ്ഞ ദിവസം കൂടി ഒരു കുഞ്ഞു വെച്ച് മുടിയെടുത്തിട്ട് കത്രിക വെച്ചിട്ട് വെട്ടിയിട്ട് അതിൻ്റെ അമ്മ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചെങ്കിലും കണ്ടുപിടിച്ചു. അതാണ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ ഓരോരോ ഓർമ്മകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതുപോലെ നിങ്ങൾക്കും വഴക്ക് കിട്ടിയിട്ടുള്ള മുടിയൊക്കെ വെട്ടാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ചിലരുണ്ടാവും ഈ സ്പൈക്കാക്കൽ, ഓ കേളിയാക്കൽ, ഇതൊക്കെ ഒരു സമയത്ത് ട്രെൻഡായിരുന്നു. സ്പൈക്കൊക്കെ മുള്ളുപോലിരിക്കുന്ന ഇത് മുടിയൊക്കെ വെച്ചിട്ടൊക്കെ നടക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി അവസാനം വീട്ടിൽ നിന്നും വഴക്ക് കിട്ടിയ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഓർമ്മയിലുണ്ടെങ്കിൽ വിളിച്ചു പറയൂ. 444-9417 ലേക്ക് ഞാൻ റെഡിയാണ് ഇവിടെ കേൾക്കാൻ. 444-9417 ട്ടോ.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഒക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ പല സ്റ്റൈലുകളെയും കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ കുറേ ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഷിഹാബ്. ഷിഹാബിൻ്റെ പണ്ടത്തെ കുറേ ലുക്കുകളാണിത്. സത്യം പറയാലോ, എനിക്കിപ്പോഴത്തെ കോലം ഒന്ന് കാണുന്നുണ്ട്. കാരണം ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടാവും. ചിലപ്പോൾ പണ്ടത്തെ സ്പൈക്കും പിന്നെ കുറേ മറ്റേ ഇത് ഡ്രസ്സിൻ്റെ സ്റ്റൈലുകളും ഒക്കെ തന്നെ പണ്ടത്തെ ഓരോ സംഭവം അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളാണ്. അടിപൊളി, സൂപ്പർ. ആൻഡ് അതിനിടയിൽ ദ അമീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ കുറേ സ്റ്റൈല് തലയിലും മുഖത്തും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് സലൂണിലായിരുന്നു വർക്ക്. ഓക്കെ, അവന് പണ്ട് പണി പഠിച്ചത് എൻ്റെ തലയിലും മുഖത്തുമാണ്. ആ ശരി കേട്ടോ, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉള്ളവർ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിന് ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നും കുറേ കേട്ടിട്ടുമുണ്ട്, ഓരോരോ സ്റ്റൈല് തലയിൽ ചെയ്തപ്പോൾ മഷ്റൂം കട്ട്, സ്പൈക്കട്ട്, അപ്പാച്ചിക്കട്ട്, അങ്ങനെ കുറേ കുറേ. അടിപൊളി, ശരി കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു വഴക്കും കാര്യങ്ങളും എൻ്റെ പൊന്നൊന്നും പറയണ്ട. എനിക്ക് കുഞ്ഞുനാളിലൊരു അബദ്ധം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാർ ത്രെഡ് ചെയ്യുന്നത് കണ്ടിട്ട് ലൈക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്, എന്തോ അവിടുത്തെ കുറേ എക്സ്ട്രാ ഉള്ള പിരികൊക്കെ ഇങ്ങനെ കളയുന്നതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടും അത് അറിഞ്ഞിട്ടൊക്കെ കുഞ്ഞുനാളിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിൻ്റെ ആണെന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഇരുന്ന് ഷേവിങ് സെറ്റ് എടുത്തിട്ട് വലിയ കാര്യത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കിയതാ, ചെറുതായിട്ടൊരു ഭാഗം ഇങ്ങോട്ട് പോയിപ്പോയി എൻ്റെ പിരികത്തിൻ്റെ. അങ്ങനെ ആകെ പ്രശ്നമായില്ലേ. അമ്മ അറിയാണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുടിയൊക്കെ മുഖത്തേക്കൊക്കെ ഇട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സൈഡാണ് പോയത്, അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് കിട്ടിയ അടിക്ക് ഒരു കയ്യും കണക്കുമില്ല, അത്രയ്ക്ക് കിട്ടി. അപ്പം ഇതുപോലെ ചില സമയത്ത് നമ്മൾ ചെയ്ത മണ്ടത്തരത്ത് തന്നെ അടിയും കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അടി കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഇരിക്കട്ടെ, ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോയി എത്ര സമയം തന്നെയാണ്. ആൻഡ് അതിനിടയിൽ റിയാസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഏത് വർഷമാണെന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ എന്ന്. അതിൽ റിയാസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിലേക്ക് വന്നൊരു സമയമാണ്, സോ അതുകൊണ്ട് തന്നെ ഞാൻ 2019 എന്ന് പറഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് അത് പൊളിച്ചു, കിടുവേ കിടു. 2019 November 5th, യെസ്, ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ ആ ഒരു ടൈം ആയപ്പോഴാണ് വന്നത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, 2018 ആണോ 19 ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ 19 ഞാൻ കറക്റ്റ് പറഞ്ഞില്ലേ. എന്താണ്, ഞാൻ വേറെ ലെവലാണ്. ഈ ഓർമ്മകൾ, അതായത് പ്രത്യേകിച്ചും ഓരോ സമയത്തും 2017, 2018, 2019 എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനത്തെ ഒരു ഓർമ്മയാണ് എൻ്റെ ബേസിക്കലി. മഷാല്ല, അങ്ങനെ തന്നെ പോട്ടെ. യാ അലഹദില്ലാ, അങ്ങനെ തന്നെ പോട്ടെ. ആരെങ്കിലും ഇനി കണ്ടുപിടിച്ചിട്ട് വേണം ആകെ മൊത്തത്തിൽ പ്രശ്നമാവാൻ. ഒരാൾ ഇവിടെ മെസ്സേജ് ഇരിക്കുകയാണ്, ഇവിടെ ഇന്നലെ കുടിച്ചത് എന്താ, ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റില്ല. അത് കൊള്ളാം, അത് ശരിയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്താണ് എവിടെ പോയത് ഇന്നലത്തെ കാര്യം ചോദിച്ചാൽ വരെ ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. എനിവേ, നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ചതാ അടുത്ത ഒരു പാട്ടിലേക്ക് പോകുന്നു. സത്യം, റിയലി യു ആർ അമേസിംഗ് മെമ്മറി. അയ്യോ, മെമ്മറിയെ കുറിച്ചൊന്നും പറയല്ലേ, മെമ്മറിയൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു.

0: Factors. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Huawei App Gallery.
2: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. ബർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ ബർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: പായസം വരുന്നുണ്ട്
5: ഇവിടെയൊക്കെ. പായസം കഴിഞ്ഞാന്നോ മോര്?
6: നമസ്കാരം, ഞാൻ നന്ദു.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ചെന്നൈ ബീച്ച്,
8: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
9: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11:26 ആയിരിക്കുകയാണ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ ഒരു ടൈമിൽ സ്റ്റേ ഹെൽത്തി ത്രൂ ഔട്ട് ദി സമ്മർ എന്നുള്ളൊരു കാര്യം അത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുടിക്കണം കേട്ടോ, നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചാൽ മാത്രമേ നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഒരു സമയത്തുണ്ടല്ലോ, ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ ഭയങ്കര ചൂടത്ത് നിന്ന് തണുത്ത വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് ഏതെങ്കിലും ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതിപ്പം ഇപ്പം പെപ്സി കോള പോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ആവാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സോ എന്തെങ്കിലും രീതിയിലുള്ള അങ്ങനത്തെയൊക്കെ എടുത്തിട്ടാണ് കുടിക്കുന്നത്. അത് ഭയങ്കര മോശമാണ് കേട്ടോ. അത് കണ്ടിട്ട് ആര് വളരും? കുട്ടികളും വളരും. അപ്പോൾ കുട്ടികൾക്കും എന്താവും? അതൊരു ശീലമായി മാറും. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ അതില്ലാതെ പറ്റാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ ഗുഡ് ഇനിഷ്യേറ്റീവ് ബൈ ദ ജനറൽ ടാക്സ് അതോറിറ്റി കൊളാബറേറ്റിംഗ് വിത്ത് വിസിറ്റ് ഖത്തർ. ഇപ്പം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റേ ഹെൽത്തി എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഇത് ഖത്തർ ടോയ് ഫെസ്റ്റിവലിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പം അവിടെ ഭയങ്കരമായി ഹലോ സമ്മർ ക്യാമ്പയിനിൽ നടക്കുന്നുണ്ട്. ബേസിക്കലി അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതായത് അവിടെ സമ്മർ ക്യാമ്പിന് വേണ്ടി എത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവലിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു വൈഡർ ഓഡിയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ദാറ്റ് ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ചോയ്സ് എങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഏകദേശം ഇപ്പോൾ 200 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ, അവരിൽ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ ഷുഗറി ഡ്രിങ്ക്സിൻ്റെ ഒക്കെ തന്നെ കൺസംഷൻ ഉള്ള ആൾക്കാരായിരിക്കും. സ്വീറ്റൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രമാണ് നമ്മുടെ ഹെൽത്തിൽ, എനർജി ലെവലൊക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സിൽ വന്നിരിക്കുന്ന ആ ഒരു ടാക്സ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈസ് ടാക്സിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ പാർട്ടായിട്ടാണ് ഇങ്ങനെ ഒരു ഷുഗർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുന്നതിലും അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു ഷുഗർ ഫ്രീ ക്യാമ്പയിൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെയുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി എ ഗുഡ് തിങ് ബിക്കോസ് കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ, അവർക്ക് അവരുടേതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നമ്മളൊരു കംപ്ലീറ്റ് നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്നും നോ കേൾക്കുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവരുടേതായ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവുക. എന്തായാലും നിങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ അവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലുള്ള ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെ കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു ബ്രോ ഡാഡിയിലൊരു പാട്ടിലേക്ക്. എം ജി ശ്രീകുമാറും വിനീതും പാടിയ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Qatarinde Mandi Paradise. Rich Arabian flavor sumai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
2: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ആക്ഷൻ
4: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
6: Radio Suno 91.7.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening to Radio Suno 91.7 FM. 91.7 FM.
3: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: Universe Happiness Frequency.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi, this is Gautam Vasudev Menon.
5: You're listening to
4: Radio Sunu 91.7, and this is Qatar's favorite radio station.

കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു സ്വീറ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെ കുടിക്കുന്നത് കുട്ടികളിൽ നിന്നും മാറ്റണം എന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ചില ആൾക്കാർക്കുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം എന്നൊക്കെ നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറയും അതൊക്കെ കഴിക്കണം. ഇപ്പം നമുക്ക് അറിയാം ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രെയിൻ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈവൻ ഇമ്മ്യൂണിറ്റി കൂട്ടണം, ഡീടോക്സിഫിക്കേഷൻ നടത്തണം, ഇങ്ങനെയൊക്കെ ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് പർപ്പിൾ ഫുഡ്സ്, അതായത് ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഓൾ തിങ്സ് ഒക്കെ. ഇപ്പോൾ പർപ്പിൾ കൈൻഡ് ഓഫ് ഫുഡാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ബ്രെയിൻ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നല്ലതായിരിക്കും. അതായത് ഇപ്പം പർപ്പിൾ ക്യാബേജ്, ഗ്രേപ്സ്, ബ്രിഞ്ചോൾ ഇതൊക്കെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ വൈറ്റ് കളറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യോഗർട്ട്, ഗാർലിക്, മഷ്റൂം, വൈറ്റ് ഓണിയൻ, കോളിഫ്ലവർ ഇതൊക്കെ തന്നെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അപ്പം നിങ്ങൾ ഈ കളർ തിയറി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും കളർ തിയറി ഉണ്ട്, ആലോചിച്ചൊക്കെ ഫുഡിൽ പോലും കളർ തിയറി ഉണ്ട്. ആൻഡ് യെല്ലോ, യെല്ലോ നമുക്കറിയാം ഇമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ലെമൺ, ക്യാപ്സിക്കം യെല്ലോ കളറിലെ ബനാന, പിന്നെ നമ്മുടെ കോൺ, പൈനാപ്പിൾ ഇതൊക്കെ തന്നെ നല്ലതാണ്. ഇനി ഹാർട്ടിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന കളർ ഏതായിരിക്കും? അഫ്കോഴ്സ് റെഡ്. ടൊമാറ്റോ, ബീറ്റ്റൂട്ട്, ചെറി, സ്ട്രോബെറി, കിഡ്നി ബീൻസ്, വാട്ടർമെലൺ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ലിവറിൻ്റെ ഒക്കെ ഹെൽത്തിന് ഗ്രീൻ കളർ, ലീഫി വെജിറ്റബിൾസ്, അവക്കാഡോ, ക്യൂക്കംബർ, കിവി ഇതൊക്കെ അടിപൊളിയാണ്. ആൻഡ് അഫ്കോഴ്സ് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ നമ്മൾ ഈവൻ ലെമൺ ആൻഡ് കുക്കുംബർ ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കൈൻഡ് ഓഫ് ഡ്രിങ്ക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കുടിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും സമ്മർ ടൈമിൽ സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ അതിൻ്റെ കുറച്ച് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഷുഗർ ഇട്ട് കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇതേപോലെ കുറച്ച് ഡീടോക്സ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ടഗ് ലൈഫിലെ ശ്രുതി ഹസൻ പാടിയൊരു ബ്യൂട്ടിഫുൾ സോങ്.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന ഒരു സമയം. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ ഹോം ഡെലിവറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മണിക്കൂറിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.

നേഹ വേണുഗോപാൽ പാടിയ ഈ ഒരു പാട്ട്. ഇത് പിന്നെ ആരാ പാടിയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വിജയ് യേശുദാസിന്റെ പാട്ട്. ഇങ്ങനെ കുറച്ചധികം പാട്ടുകൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പൊ അടിച്ചുപൊളി പാട്ട് വേണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ

ഉദിത് നാരായണനും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പാട്ടൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പിക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നേ. ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ നല്ല പാട്ട് കിട്ടില്ലെങ്കിൽ പിന്നെ എന്നാന്ന് ഹലോ ഹലോ ഹലോ എന്നാ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. ചോക്കോപ്പായുടെ മെസ്സേജ് ഉണ്ട്, സുഖമായിട്ട് പോണു, സൂപ്പറായി പോണു. എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു ചൂടത്തെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം സ്കിൻ കെയർ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ജസ്റ്റ് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ വെച്ചിട്ട് എനിക്ക് മുഖത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കരമായിട്ട് പണിയെടുക്കാനൊന്നും വയ്യ, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഈ ചൂടത്ത് ഓ ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് എത്തുന്നത് എന്നൊക്കെ വിചാരിക്കുന്നവർക്കാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന് ടൊമാറ്റോ, ടൊമാറ്റോ എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ് മുഖത്തിൻ്റെ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ മാറാനും അതുപോലെ തന്നെ ഒരു ഒരു മോയ്സ്ചറൈസ് ഒരു ഫീല് കൊടുക്കാനൊക്കെ നല്ലതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പം പറ്റുകയാണെങ്കിൽ നോക്കിയാൽ മതി, കാരണം ഈ ടൊമാറ്റോ ആൻഡ് കോക്കനട്ട് മിൽക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ടൊമാറ്റോയുടെ ജ്യൂസും അതുപോലെ കോക്കനട്ട് മിൽക്കും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാൽ അടിപൊളിയാണ്. 15 മിനിറ്റ് വെച്ചാൽ മതി, അത് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാഫ് മുറിച്ചിട്ട് ഒന്ന് മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്താലും മതി, അടിപൊളിയാണ്. അതുപോലെ മറ്റു ചില സാധനങ്ങളുണ്ട്. ഈ രണ്ട് ഐറ്റംസ് മാത്രം മിക്സ് ചെയ്യുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹണി ആൻഡ് ലെമൺ ജ്യൂസ് പറയൂ കേട്ടോ. ഈ ഹണി ആൻഡ് ലെമൺ ജ്യൂസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടിൻ്റെ കൺസിസ്റ്റൻസി രണ്ടാണ്, രണ്ടിനും പല പല ഗുണങ്ങളാണ്. പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയൊരു സംഭവമാണ്. അതുപോലെ ഒന്നാണ് ഈ ഓട്ട്മീലും യോഗേർട്ടും. അതും ഈ പറഞ്ഞ പോലെ സൂപ്പർ ഒരു സംഭവമാണ്. മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഒരു പാക്ക് പോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ആ പോറും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റാനും അതൊക്കെ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ അടിപൊളിയൊരു ഒരു ഫ്രഷ് ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ തന്നെ രണ്ട് ഐറ്റംസ് മിക്സ് ചെയ്തുകൊണ്ട് കുറച്ചധികം സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. സോ കീപ് ലിസ്ണിംഗ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹായ്, ഞാൻ രജിഷ വിജയൻ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: എൻ നെഞ്ചിൽ കുടിയിരുത്തൂ.
2: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
7: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ.
2: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ്റ്റ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 22 മിനിറ്റ്. ഈ ഒരു സമയം നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്, യെസ് ഓഫ് കോഴ്സ് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട്, അത് രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ചൂടത്തെ നമ്മുടെ സ്കിൻ ടേക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോമ്പിനേഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഒന്ന് ടൊമാറ്റോ ആൻഡ് കോക്കനട്ട് മിൽക്ക് കുറച്ച് മുമ്പ് പറഞ്ഞു, ഹണി ആൻഡ് ലെമൺ ജ്യൂസ് പറഞ്ഞു, ഓട്ട് മീൽ ആൻഡ് യോഗേർട്ട് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഓറഞ്ച് പീൽ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓറഞ്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഓറഞ്ച് ഒക്കെ കഴിക്കുന്ന ഒരു സമയമായിരിക്കും ചിലപ്പോൾ. ഈ ഓറഞ്ച് പീൽ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തൊലി എടുത്ത് കളയാതെ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്ത് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, ഉണങ്ങി കിട്ടും. അത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആ ഉണങ്ങി കിട്ടുന്നത് വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് പീൽ പൗഡർ സെറ്റാണ്. അപ്പോൾ ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന്, നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് സംഭവം, അതിപ്പം ഈവൻ പൗഡർ ആക്കണം എന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടീ ഒക്കെ യൂസ് ചെയ്യാം. ടീ, ഈ നമ്മൾ ഈ ഗ്രീൻ ടീ ഒക്കെ യൂസ് ചെയ്തില്ല, അതുപോലെയൊക്കെ തന്നെ നമുക്ക് ചായക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഹേർബൽ ടീ ഉണ്ടാക്കുന്ന രീതിയിൽ കേട്ടോ. അതല്ലാതെ നമുക്ക് മുഖത്തേക്കൊക്കെ തന്നെ ഫേസ് പാക്കിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൗഡറാക്കി വെക്കുന്നത് നല്ലതാണ്. അതും റോസ് വാട്ടറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു ഫേസ് മാസ്ക് തന്നെയാണ് അത്. നന്നായിട്ട് നമ്മുടെ മുഖത്ത് ആ ഒരു ഡ്രൈനസും കാര്യങ്ങളൊക്കെ മാറ്റാനും ഒക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗ്ഗിൻ്റെ വൈറ്റും ലെമൺ ജ്യൂസും, അതൊരു സൂപ്പർ സാധനം കേട്ടോ. അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ഒരെണ്ണത്തിൻ്റെ കുറച്ച് വൈറ്റ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ അതിലേക്ക് ഒരു ലേശം നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യും, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് ഈ റേസിൻസ്. നമ്മൾ ഓവർ നൈറ്റ് കീപ്പ് ചെയ്യാറില്ലേ, ചില സമയത്ത് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മളത് കഴിക്കാറുണ്ട്, അതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. സോ ഈ റേസിൻസ് തന്നെ, അതായത് മുന്തിരി തന്നെ നമ്മൾ വയ്ക്കാൻ നേരത്ത് അതിൻ്റെ കുറച്ച് അളവ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്തിട്ട് അതിനെ ആ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിനെ ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു പൊട്ടിക്ക് കോഫി പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാസ്കായി മാറി. ഇനി അതുപോലുള്ള മറ്റൊരു സാധനമാണ് റാഗി ആൻഡ് മിൽക്ക്. അതും അടിപൊളി ഒരു ഐറ്റമാണ്. റാഗി എങ്ങനെ ആണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്താൽ പോലും സൂപ്പറാണ്, എല്ലാ ദിവസവും കൺസ്യൂം ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ റാഗി ആൻഡ് മിൽക്ക് എന്ന് പറയുന്നത് മുഖത്തേക്കൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതേ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മുഖം എല്ലാ ഡെഡ് സെൽസും മാറി ഒരു സോഫ്റ്റൻ ഫീല് വരാനായിട്ട് അടിപൊളിയാണ്. പിന്നെ അലോവേറ ജെൽ ആൻഡ് ഷിയ ബട്ടർ സൂപ്പറാണ്. ആൻഡ് പൊട്ടറ്റോ, ആ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഐറ്റമാണ് ഈ പൊട്ടച്ചോ. ആൾക്കാർ വിചാരിക്കും ഇതെന്താ എല്ലാ രീതിയിലുള്ള പച്ചക്കറി എടുത്ത് മുഖത്തിടുകയാണല്ലോ എന്ന്, പക്ഷെ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഈ പൊട്ടച്ചോ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ജ്യൂസ് എടുത്താണല്ലോ, അതുപോലൊരു ക്ലെൻസർ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ കുറച്ച് റൈസ് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ, അരിപ്പൊടിയും കൂടി ഇട്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ട് ഡെഡ് സെൽസും എല്ലാം തന്നെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോവും, ഡാർക്ക് സർക്കിളിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതൊരു സൂപ്പർ സാധനമാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ് വീട്ടിൽ. കാരണം എൻ്റെ വീട്ടിൽ ഈ പൊട്ടറ്റോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊരു ഒരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് നമ്മൾ മുഖത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, ഷാഫിയുടെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അജീബ് സുലൈമാൻ, ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ സ്നോ ടീംസ്. ഷിബു ആൻഡ് അജീബ് രണ്ടുപേരും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അത് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഞാനൊന്ന് ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം കൊച്ചി രാജാവിലെ പാട്ടിലേക്ക് പോകട്ടെ, അത് കഴിഞ്ഞ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
2: വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: ഇനി നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയല് തൊട്ടാ എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
7: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
8: കേട്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ സ്ഥലത്ത് പോയാൽ മതി. നമുക്ക് കാർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാറിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വിക് സർവീസസിനും കാര്യങ്ങൾക്കും ഒക്കെയായിട്ട് നേരെ ചെല്ലേണ്ടത് വാൽവലിനിലേക്ക് തന്നെയാണ്. പ്രീമിയം ആയിട്ടുള്ള സർവീസസാണ് സൽവാർ റോട്ടിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസസിൽ നൽകുന്നത്. മാത്രമല്ല, ഇപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതായത് കാർ പാസ്പോർട്ട്. ഈ ഡിജിറ്റൽ കാർ പാസ്പോർട്ട് എന്ന് പറയുന്ന സംഭവം എല്ലാ കാര്യങ്ങളും കാറിനെ കുറിച്ചിട്ട് ഒറ്റയടിക്ക് അറിയാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ കാർ പാസ്പോർട്ടിലൂടെ എല്ലാ സർവീസ് ഹിസ്റ്ററീസും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നും ഒക്കെ തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു, ലൈക്ക് ഫോർ നെക്സ്റ്റ് വിസിറ്റ് ഓൾസോ ഭയങ്കര സിമ്പിളായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള, ഏകദേശം 150 വർഷത്തിലധികം ട്രസ്റ്റ് നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു വാൽവലിനിലേക്ക് പോകാനായിട്ട് ആദ്യം തന്നെ വിളിക്കുക അവരെ, അതായത് 7765-5954 എന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി റേഡിയോ സിനിമയുടെ റെഫറൻസിൽ വരികയാണെന്നുള്ളത്. ആൻഡ് യു വിൽ അഫ് കോഴ്സ് ഗെറ്റ് യു നോ ഓഫേഴ്സ് ആൻഡ് എവറിഥിങ്. സോ 7765-5954 കേട്ടോ, ആ ഒരു നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാനൊരു പാട്ട് ചോദിച്ചല്ലോ, ആ പാട്ട് എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്നലെ കേൾക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്കോഴ്സ് നമുക്കറിയാമല്ലോ ചിത്രശേഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ഈ ഒരു പാട്ട്, ആളുടെ ഫേവറേറ്റ് സോങ്, ഈ സോങ് കേൾക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കടമാണ് നമ്മുടെ SK ആദി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഞാനത് വെച്ച് തരും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെയും ഒരു ഫേവറേറ്റ് പാട്ടാണ്. മണിച്ചിത്രത്താഴെന്ന് പറയുന്ന സിനിമയിൽ നിന്നുള്ള എല്ലാ പാട്ടുകളും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ വെച്ചിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അതിൽ ഈ ഒരു സോങ്ങിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ മണിക്കൂറിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ പറയുക. അടുത്ത മണിക്കൂറിൽ എന്തായാലും ബാക്ക് ടു ബാക്ക് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് വരുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 90s അറയിലേക്കൊക്കെ പോകാനായിട്ടുള്ള പാട്ടുകൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള പാട്ട് പറഞ്ഞാൽ ഞാൻ അതും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വേഗം മെസ്സേജ് അയച്ചോളൂ 5000-9017 ലേക്ക്.

0: Joy Alucas brings you the joy of summer.
1: Summer season in jewelry purchase nulla 8 megacha deals idai theerkunu diamond jewelry purchase cheyumbol nedam free cash vouchers 3.99% onwards assured lowest making charges old gold exchange cheyam verum 0% deduction rate il pinne ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alucas in the gcc ee offerugal august 8 vare maatram
0: terms and conditions apply joy alucas world's favorite jeweler നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട് റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ് പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ് ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today Accent Entertainment presents Autumn Thullal movie teaser launch ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ കലാഭവൻ ഷാജോൺ ടിനി ടോം ജി മാർത്താണ്ടൻ ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ് ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM
0: ഹോം ഡെലിവറി
4: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ പാട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ വെച്ച് കൊടുക്കാതിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇന്നത്തെ ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. പക്ഷേ ഓൾറെഡി വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിലെ ചില പാട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയാനായിട്ടാണ്. കാരണം അടുത്ത മണിക്കൂർ നമ്മുടെ ക്ലാസിക് സോങ്സിന്റെ ടൈം അല്ലേ. അപ്പൊ ക്ലാസിക് സോങ്സ് ഏതൊക്കെയാണെന്നൊന്ന് കേൾക്കണ്ടേ?

അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മണി മുതൽ അങ്ങോട്ടേക്ക് രണ്ട് മണി വരെ ബാക്ക് ടു ബാക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്സ് കേൾക്കാനായിട്ട് റേഡിയോ സുഖക്കിട്ടുകൊണ്ടേയിരിക്കുക. അതിനിടയിൽ എനിക്ക് ഇവിടെ ശ്രീസരുണിന്റെ മെസ്സേജ് വന്നിരുന്നേ, ഹായ് അഷ്ടമി, ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ, ചിത്രശേഷി പാടിയ ഒരു പാട്ടാണെന്ന് പറഞ്ഞിട്ട്. ഈ പാട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നുണ്ട്, ഞാൻ അതിപ്പോ പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. മേഘസന്ദേശ് മൂവിയിലെ പാട്ടാണ്. അപ്പൊ ആ പാട്ടും കൂടി വെച്ച് തന്നുകൊണ്ട് എനിക്ക് ദാ ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി. ഇനി വൈകുന്നേരം ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും, ഒരു ഗെയിമൊക്കെ ആയിട്ടെത്തും, കുറച്ചധികം ടിക്കറ്റുകളുമായിട്ടെത്തും. അപ്പൊ നിങ്ങളുടെ അരികിലേക്ക് 4 മണിയാകുമ്പോൾ ഞാൻ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക, കേട്ടോണ്ടിരിക്കുക. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
5: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
4: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
6: Matinee Classics.

0: Oscar goes to A.R. Rahman.
1: Hi, this is A.R. Rahman.
2: You're listening to Radio Sonoro.
1: Listen to my songs on Radio Sonoro 91.7 FM. Ketu Kutkudum.
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
4: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
4: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: മാറ്റിനി ക്ലാസിക്സ്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: This summer season, jewelry purchase nulla 8 mega deals idai theerkunu. Diamond jewelry purchase cheyumbol nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange cheyam verum 0% deduction rate il. Pinne ningal naatilekku pogan plan cheyunnundo? Ningalude jewelry purchases koorda labhagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. E offerugal August 8 vare maatram.
4: Terms and conditions apply.
5: Joy Alukas, world's favorite jeweler.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് എടുത്തോളൂ, വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
8: ആ ഫയല് തൊട്ട എന്ത് സംഭവിക്കുന്നു?
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: റേഡിയോ സുനോ 91.7 FM.

0: 7FM കേട്ടി കേട്ടി കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സ്,
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വേനൽക്കാലത്ത് വിനോദവും ഷോപ്പിംഗും ഒന്നിച്ചാസ്വദിക്കാൻ ഹല സമ്മർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. വിസിറ്റ് ഖത്തർ സംഘടിപ്പിക്കുന്ന വേനൽക്കാല പരിപാടികളുടെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ 31 വരെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവം നടക്കുക. സ്വദേശികൾക്കും താമസക്കാർക്കും രാജ്യത്തെത്തുന്ന സന്ദർശകർക്കും ഒരുപോലെ വേറിട്ട അനുഭവം സമ്മാനിക്കുന്നതിനായി പ്രമുഖ ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറന്റുകളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. പ്രത്യേക ഡിസ്കൗണ്ടുകൾ, ആകർഷകമായ പ്രമോഷനുകൾ തുടങ്ങിയവയെല്ലാം ഫെസ്റ്റിവലിന്റെ പ്രധാന സവിശേഷതകളാണ്. പ്ലാസ് ബെന്തം, ദോഹ ഫെസ്റ്റിവൽ സിറ്റി, മാൾ ഓഫ് ഖത്തർ, വില്ലാജിയോ, സിറ്റി സെന്റർ, ലാൻഡ്മാർക്ക്, ദോഹ മോൾ, വെസ്റ്റ് വോക്ക്, ഹയാത്ത് പ്ലാസ, അൽഹസം, ജുവാൻ തുടങ്ങി രാജ്യത്തെ പ്രമുഖ കേന്ദ്രങ്ങളെല്ലാം ആഘോഷത്തിൽ പങ്കാളികളാകും. അൽനദീബ് ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഖത്തർ കസ്റ്റംസ് അതോറിറ്റി പുറത്തിറക്കി. സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതിയ ഇന്റർഫേസ്, സ്മാർട്ട് ഡാഷ്ബോർഡ്, തത്സമയ ഡിജിറ്റൽ കസ്റ്റംസ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 53 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവ് ആണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനി ക്ലാസിക്സിലെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചു വരുന്ന വഴിയായിരുന്നു അല്ലെ. ഇനിയിപ്പോ നമുക്ക് നേരെ സിനിമാ ലോകത്തേക്ക് പോകാം. സിനിമാ ലോകത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഇന്ന് ആദ്യം ഒരു പഴയ സിനിമയെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ സിനിമകളുടെ ചില വിശേഷങ്ങളിലേക്കൊക്കെ എത്താനായിട്ടുണ്ട്. അർത്ഥം എന്ന് പറയുന്ന മമൂക്ക മൂവി വേണു നാഗവള്ളിയുടെ രചനയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 89 റിലീസായ സിനിമയായിരുന്നു അർത്ഥം. ആ വർഷത്തെ സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ 89 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയിൽ ഒന്നായിട്ട് അർത്ഥം മാറിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് തുടക്കമിടുന്നത്, എങ്ങനെയാണ് ഇങ്ങനെയൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് സത്യനന്ദിക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിതാ ഇങ്ങനെയാണ് കേട്ടോ.
3: പക്ഷെ നടന് വേണ്ടി ഒരു സിനിമ ചെയ്യേണ്ട ഒരിക്കൽ മാത്രം ജീവിതത്തിൽ, അത് അർത്ഥമാണ്. അതിനു മുമ്പ് ശ്രീധരന്റെ ഒന്നാം തിരുമുറം എന്ന പടം മമ്മൂട്ടി എന്റെ കൂടെ കാണിച്ചു. അതിനു മുമ്പ് ഗസ്റ്റ് ഓളായിട്ട് കിന്നാരത്തിലും പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റർ ക്യാരക്ടർ ചെയ്തത് ശ്രീധരന്റെ ഒന്നാം തിരുമുറം. അത് ഗാന്ധിനഗറും സന്മനസ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. മമ്മൂട്ടി ദിവസം ഒരു വേറെ ഏതോ സെറ്റിൽ ചെയ്യേണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വെച്ചിട്ട് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദോഷമാണ്. അത് നമുക്ക് ഉള്ളിൽ കൊണ്ടു വേണ്ടെന്നുവെച്ചാൽ മമ്മൂട്ടി വെച്ചൊരു ഹിറ്റ്, മമ്മൂട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരു പടം. അപ്പൊ വേണു നാവളിയാണ് ആ സംവിധായകത്തെ. ശ്രീനിവാസൻ വടക്കു നോക്കി അന്തത്തിന്റെ വർക്കിലേക്ക് പോയി. അപ്പൊ ഞാൻ വേണു നാവളിനെ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിയുടെ ചലനങ്ങള്, മമ്മൂട്ടിയുടെ ഭാവങ്ങൾ, മമ്മൂട്ടിയുടെ പൗരുഷം, മമ്മൂട്ടിയുടെ സൗന്ദര്യം, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്തതാണ്.
2: അതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അങ്ങനെ ബിൽഡ് ചെയ്ത ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? അർത്ഥം സിനിമയില് മമ്മൂക്ക അവതരിപ്പിച്ച ആ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ, ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Nasim Healthcare. No queues, no hassle. Just book your appointment on the Nasim Hayat app and experience faster consultations. Download it today.

0: 1989 റിലീസായ മമ്മൂക്ക ചിത്രം അർത്ഥം സത്യനദികാടായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ഞാനിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ.
1: മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിയുടെ ചലനങ്ങള്, മമ്മൂട്ടിയുടെ ഭാവങ്ങൾ, മമ്മൂട്ടിയുടെ പൗരുഷം, മമ്മൂട്ടിയുടെ സൗന്ദര്യം, ഇതൊക്കെ ചേർത്തിട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്താണ് ബെൻ നരേന്ദ്രൻ.
0: അപ്പൊ എല്ലാരും മെസ്സേജ് അയച്ചതുപോലെ തന്നെ കറക്റ്റ് ആണ്, ബെൻ നരേന്ദ്രൻ എന്നായിരുന്നു മമ്മൂക്ക അവതരിപ്പിച്ച അർത്ഥം സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര്. മമ്മൂക്ക സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നമ്മൾ ഇനി എത്താനായിട്ട് പോകുന്നത് ദുൽഖറിലേക്കാണ്. ഇന്ന് ദുൽഖറിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ സിനിമകളുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കൂടി, പുതിയ വിശേഷങ്ങളിലേക്ക് കൂടി നമ്മൾ വരാനായിട്ട് പോവുകയാണ്. ദുൽഖർ നായകനാകുന്ന 5-ാമത്തെ തെലുഗു ഫിലിം, അതാണ് ശ്രീശ്രീ എന്ന് പറയുന്ന മൂവി. ശ്രീശ്രീയിലെ ആദ്യ പാട്ട് റിലീസായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുൽഖറിനുള്ള ഒരു സ്പെഷ്യൽ ആശംസകളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ പാട്ട് പിന്നണി പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. ജി വി പ്രകാശാണ് ഈ പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പൂജ ഹെഡ്ഗേ ആണ് ഈ സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ലവ് വിൽ സ്പാർക്ക് എഗെയിൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ടാഗ് ലൈൻ ഒക്കെ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസംബറിലായിരിക്കും ഈ ഒരു ചിത്രം നമുക്ക് അരികിലേക്ക്, തിയേറ്ററുകളിലേക്ക് ഒരു ആഗോള റിലീസൊക്കെ ആയിട്ട് എത്താനായിട്ട് പോകുന്നത്. ഇപ്പൊ എന്തായാലും ഇവിടെ എത്താനായിട്ട് പോകുന്നത് ശ്രീശ്രീ എന്ന് പറയുന്ന ആ ഒരു തെലുഗു മൂവിയുടെ തമിഴ് വേർഷനും മലയാളം പാട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: റേഡിയോ സുനോ 91.7 FM.

പുതിയ ദുൽഖർ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരുന്ന സമയമാണ്. മാറ്റിനി മാഷപ്പാണ്, ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ദുൽഖർ സൽമാനെ നായകനാക്കി വരാൻ പോകുന്ന മറ്റൊരു തെലുഗു ഫിലിം കൂടിയുണ്ട് കേട്ടോ. ആ സിനിമയുടെ പേരിത ഇങ്ങനെയാണ്, ഞാനിപ്പോ പറയുമ്പോൾ തെറ്റിപ്പോകുന്നൊരു സംശയമുണ്ട്, നോക്കാം നമുക്ക്. ആകാശംലോ ഒക്ക താര എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു സിനിമ വരുന്നത്. ഈ സിനിമയിലെ ദുൽഖറിന്റെ ക്യാരക്ടർ പോസ്റ്റർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ദുൽഖറിന്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ അത് പ്രമാണിച്ചിട്ടാണ് അവർ ആശംസകളൊക്കെ നൽകിക്കൊണ്ട് ഈ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലെ ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ പേര് കൃഷ്ണ എന്നാണ്. ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് നമുക്ക് ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. മിക്കവാറും ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടായിരിക്കും ഈ ചിത്രം വരാനായിട്ട് പോകുന്നത് എന്നാണ് പൊതുവെ കേൾക്കുന്നത്. ഏതായാലും ആ സിനിമയും അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തട്ടെ. മാത്രമല്ല ഈ സിനിമകളൊക്കെ തന്നെയും പാൻ ഇന്ത്യൻ ആയിട്ടായിരിക്കും എത്താനായിട്ട് പോകുന്നത്. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം ഭാഷകളില് ഈ ചിത്രം എത്തും എന്നുള്ളതാണ്. ഇനിയും ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ദുൽഖർ പാടിയൊരു പാട്ട് തന്നെ നമുക്ക് കേട്ടാലോ. ഇനി മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: Adi, in a birthday celebration in the cello end.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
7: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
3: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
2: ദിസ് ഈസ് മദീനേ വർഷ, ഓൺലി ഓൺ റേഡിയോ സനോ 91.7 FM. ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഇന്ന് നമ്മൾ കൂടുതലും പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു വരുന്ന സമയമാണ്. മാറ്റിനി മാഷപ്പിലൂടെ കുമ്പളങ്ങി നൈറ്റ്സ് സംവിധാനം ചെയ്ത സംവിധായകന്റെ അടുത്ത ചിത്രം, അത്രമാത്രം മതി ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാനുള്ള കാരണം അവിടെ എത്തിയിട്ടുണ്ടല്ലേ. എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യമാണ് കേട്ടോ, പലപ്പോഴും തമിഴ് ആക്ടേഴ്സ് ആണെങ്കിലും തമിഴ് യൂട്യൂബ് ചാനൽസിലൊക്കെ സിനിമ റിലേറ്റഡ് സംസാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും പറയുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു പേര് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെയാണ്. മലയാളം കടന്ന് മറ്റ് പല സ്റ്റേറ്റുകളിലെ ആളുകളുടെയും ശ്രദ്ധ സ്വന്തമാക്കിയ ഒരു സിനിമ കൂടിയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം എത്താനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നസ്ലിൻ ആയിരിക്കും നായകനായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നസ്ലിന്റെയും പ്രൊഡ്യൂസർ ഡോക്ടർ അനന്തുവിന്റെ ഒക്കെ അക്കൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റോളിംഗ് സൂൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സംവിധായകൻ മധു സി നാരായണൻ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയത്തെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡ് ചെയ്യുന്നു കേട്ടോ. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
1: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
1: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good afternoon. അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ദാ എല്ലാവർക്കും നേരെയാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ മാറ്റിനി മാഷപ്പ് സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട്. കോസ് പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്നറിയാം. എങ്കിലും കുറച്ചധികം പേര് തന്നെ സിനിമയെ പറ്റിയിട്ടല്ല, ഇപ്പോൾ കൂടുതലും ആ സീരീസും കാര്യങ്ങളൊക്കെ ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്ന സമയം മാറിപ്പോയി എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അറിയാണ്ടോ അറിഞ്ഞോ ഒക്കെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല സീരീസും സ്പെഷ്യലി കൊറിയൻ സീരീസൊക്കെ തന്നെ കാണുന്ന ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ട്. ഈ സീരീസിൻ്റെ പ്രത്യേകതകളും കുറേ സീരീസ് വിശേഷങ്ങളും കുറേ സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് റിലീസസ് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഒത്തിരി കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാറുണ്ട്. ബട്ട് ദിസ് പോയിന്റ് ഓഫ് ടൈം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ദാ നമുക്ക് മാറ്റിനി മാഷപ്പ് ഇന്നങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ. ആ കൂട്ടത്തിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ വിഷസ് ആർക്കെങ്കിലും ഒക്കെ വിഷ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കാനായിട്ട് മറക്കണ്ട. ഇത് മാറ്റിനി മാഷപ്പിൻ്റെ ടൈമാണ്. 917 FM സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: ജ്വല്ലറി പർച്ചേസ് നുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പ
1: with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal vyadam vare, vaigittu 5 mani mudal. 917
2: Joy Alucas, 917 Evenings.
3: Presented by Joy Alucas, world's favorite jeweler.
4: Powered by
5: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kootu Koodam.

അനന്തപുത്രം എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുന്ദർ 91.7 എഫ്എമ്മിലൂടെ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 23:38. വളരെ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സിനിമാ വിശേഷമല്ല, പക്ഷേ സിനിമയിലുള്ള ആൾക്കാരുടെ വിശേഷങ്ങൾ തന്നെയാണ്. സോ ദെയർ ഇസ് നോ മച്ച് ഓഫ് കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബർത്ത്ഡേ പോസ്റ്റ് വൈറലാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ലൈഫിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തു നിന്നോ അമ്മയുടെ അടുത്തു നിന്നോ ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കൊരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നാണോ, അതോ എൻ്റെ വിഷൻസും എൻ്റെ മിഷൻസും ഒക്കെ തന്നെ ആരും കാണുന്നില്ലെന്നാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം, ആൻഡ് ഓൾസോ ലൈഫിലെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പലയിടത്തും അച്ഛനമ്മമാർ കണ്ണടച്ച് പോകുന്നതാണിത്. അങ്ങനെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പോസ്റ്റായതാണ് ഇത്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക പോസ്റ്റ് ചെയ്ത ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തേക്കുന്നത് മറ്റാരെയുമല്ല ദുൽഖർ സൽമാൻ തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ ചാലു എന്ന മെസ്സേജോടുകൂടിയാണ്, എന്ന ആ ഒരു ക്യാപ്ഷനോടുകൂടിയാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ. ആസ് യൂഷ്വൽ ആ ഒരു ഫോട്ടോയ്ക്ക് ലൈക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ രസകരമായിട്ട് തോന്നിയത് കമൻസ് ആണ്. കാരണം ഇൻസ്റ്റാഗ്രാം ആകെപ്പാടെ ആശാൻ തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ സജീവമായ താരമായതുകൊണ്ട് ഒത്തിരി കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ കമൻസും കാര്യങ്ങളിലും ഒക്കെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രോളും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയും ദുൽഖറിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റുകളോ അല്ലെങ്കിൽ തൻ്റെ ഫിലിംസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റുകളോ ഇട്ടിട്ടില്ലായിരുന്നു. ഇടയ്ക്കൊന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ടിരുന്നു, ബട്ട് ദെൻ അതൊരു പ്രസ് മീറ്റിൻ്റെ ഇടയിൽ, എനിക്ക് തോന്നുന്നു കുറുപ്പ് മൂവിയുടെ പ്രസ് മീറ്റിൻ്റെ ഇടയിലാണ് ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാപ്പയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി ഫോണിൽ പ്രൊമോഷന് ഇട്ടതാണ് സ്റ്റോറി. അങ്ങനെ എന്തൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഏറ്റു പറഞ്ഞത് കുറുപ്പിൻ്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്താണ്. എന്തായാലും ആ ഒരു രസകരമായ സംഭവം പറഞ്ഞു പോയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നെ ചതിച്ചതാണെന്ന് മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ദുൽഖറിനെ പറ്റിയിട്ട്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ആ ഒരു കമൻറ്റ് സെഷനിലൂടെ പോയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ായിട്ടുള്ള കുറെ കമൻസ് കാണാനായി പറ്റി. ഇത് ഡിക്ക് തന്നെ ഇട്ടതാവാനാണ് സംശയം എന്ന് പറഞ്ഞിട്ടാണ്, സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്ന്, ഐ മീൻ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഫോൺ ഡിക്യുവിൻ്റെ കയ്യിൽ കിട്ടിക്കാണും എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചു കള്ള ഐക്കാൻ്റെ ഫോൺ അടിച്ചു മാറ്റിയല്ലേ എന്നും പറഞ്ഞിട്ടാണ് മൂന്നാമതൊരു മെസ്സേജ്, ഐ മീൻ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ദ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം തീർച്ചയായിട്ടും രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മളൊക്കെ തന്നെ അങ്ങനെ ഒരു പോസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതുവരെ ദുൽഖറിൻ്റെ ബർത്ത്ഡേ വിഷ് പോസ്റ്ററിലൂടെ മമ്മൂക്ക എന്തായാലും ഇട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ആ ഒരു ഫസ്റ്റ് പോസ്റ്റ് മമ്മൂക്ക തന്നെ ഇട്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുഡ് ബി വെരി ഹാപ്പി. പക്ഷേ ബാക്കിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ എത്രത്തോളം ആസ് എ ഫാദർ കൊടുക്കുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അടിച്ചു മാറ്റി ഫോണിൽ ഒരുപാട് പ്രൊമോഷൻസൊക്കെ ഇനിയും വരാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദാ മറ്റൊരു ട്രാക്കിലേക്ക് നമുക്ക് പോവാം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി,
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
0: This is Matine Masha. Only on
2: Radio Suno 91.7 FM.
0: Brought to you by
10: Safari, world-class shopping experience, Doha, Qatar.
0: And
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparencyum.
11: മമ്മൂക്കിയുടെയും ദുൽഖറിന്റെയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്യുവോ ആയി മാറാൻ പോകുന്ന ഒരു സ്റ്റാർ ഡ്യുവോയെ പറ്റിയിട്ട്, ഫാദർ ഡോട്ടർ ഡ്യുവോയെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ അറിയാം, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തുടക്കം സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. ഒത്തിരി പേര് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ മകളുടെ പെർഫോമൻസ് കാണാനായിട്ടാണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രയെ, ഐ മീൻ മെയിൻ ക്യാരക്ടർ, കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വിസ്മയ തന്നെയാണ്. വിസ്മയ മോഹൻലാൽ, യെസ്. ഇൻഫാക്റ്റ് വിസ്മയ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ലാലേട്ടനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അച്ഛനല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ആ ടെൻഷനൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എക്സ്പ്രസീവ് അല്ല, പല രീതിയിലും വളരെ കൂളായിട്ട് കാര്യങ്ങൾ ദേ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനും ചിത്രത്തിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളാണ് ചെയ്തേക്കുന്നത്, ജസ്റ്റ് ആസ് എ സപ്പോർട്ട്. അവിടെ തന്നെ സിനിമയിൽ ലാലേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ടെൻഷൻ വിസ്മയിക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിരുന്നു. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ചിത്രത്തിൻ്റെ ആ ഒരു റിലീസിനായിട്ട്. ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഓൾറെഡി ഔട്ടാക്കിയിട്ടുണ്ട്. August 6 ാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഒരുപാട് വണ്ടർഫുൾ ആക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയാണ്. ബോബി കുര്യൻ, സായ് കുമാർ, കെ ബി ഗണേഷ് കുമാർ, മനോജ് കെ ജയൻ, അതേപോലെ മിയാ ജോർജ് ആൻഡ് ഓൾസോ ജാഫർ ലിഡിക്കി, എല്ലാവരും തന്നെ ചിത്രത്തിൽ പല വേഷങ്ങളിലായിട്ട് എത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, ചിത്രത്തിലെ മ്യൂസിക് is totally Jake's Bejoy. Jake's Bejoy's music and there is something special out of it coming. Appo wait cheyana aa oru chithrathinu vendita action thriller movie aanu. Jude Anthony Joseph aanu chithram direct cheyidirikkunnathu. And as usual Aash Ashirwad cinemas aanu chithram theater galilekku ettikkunnathu. Ee kaaryangalokke engane paranju povumbol, yes, nammal ini wait cheyanathu korchu divasangal maathraanu aa oru adipuli chithrathinayittu. And also it's carrying on a legacy, അല്ലേ, ഒരു പാരമ്പര്യം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോവാണ്. ലെറ്റ് സീ ഹൗ വിസ്മയ ഇസ് ഡൂയിങ് ഇറ്റ്. വെയിറ്റ് ചെയ്യാം, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM സിനിമാ വിശേഷങ്ങൾക്കായി. സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: കത്തറിലെ വേനൽച്ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
3: കണ്ണുമട്ട് കാത്തിരുന്നിട്ടും.
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
3: കൽപ്പാന്തകാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സിനോ. കേട്ട് കേട്ട്
3: കൂട്ടുകൂടും.
2: ആക്സന്റ് എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി. ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിംഗ് കാർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സിനോ 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിരി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റിക്കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: ഹായ്, ഞാൻ ആസഫ് അലി.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: ദിസ് ഈസ് ഓൺലി ഓൺ
1: റേഡിയോ സുനോ 91.7 FM.
4: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു പാട്ട്, ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ആരാണ്, അത്രേ ഉള്ളൂ. എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഐ എം ജസ്റ്റ് ക്യൂരിയസ് ടു നോ യുവർ ആൻസേഴ്സ് ആസ് വെൽ. എൻ്റെ അടുത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നും, ഷേ ഇത്രയും സിമ്പിൾ ചോദ്യമൊക്കെ എന്തിനാണ് അഷ്ടമി ചോദിക്കുന്നത്, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കൊണ്ട് വാന്ന്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സിമ്പിൾ ആക്കണമല്ലോ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളെ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. സോ ഹിയർ ഇസ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അതിൻ്റെ തുടക്കത്തിലെ ബി ജി എം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പാട്ട് ഏതാണെന്ന് പറയാം, അതിനോടൊപ്പം ഇത് ആരാണ് പാടിയത് എന്ന് പറയാം.

ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പൊ എന്തായാലും വേഗം പാട്ട് ഏതാണെന്നും അതിനോടൊപ്പം തന്നെ ഇത് പാടിയത് ആരാണെന്നും വേഗം മെസ്സേജ് അയച്ചോളൂ 5000997 കാരണം ഏറ്റവും പുതിയ ചാക്കോച്ചൻ സിനിമയുടെ ആ ഒരു ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഹാപ്പി ബി ഹാപ്പി ധനേഷിന്റെ മെസ്സേജ്, എം ആറിന്റെ മെസ്സേജ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സിനിമ ഉൾപ്പെടെ വരുന്നു. ഓഹ്, എനിക്ക് വയ്യ. അതാണ് ഒരു കാര്യം ചോദിച്ചു, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊണ്ടുവരും. എന്തായാലും വേഗം തന്നെ അയച്ചോ 5000997. ഞാൻ ആ ഒരു മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ ആരൊക്കെയാണോ റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത് അതിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ പോകുന്നോട്ടെ 5000997.

പാട്ടൊക്കെ കേൾക്കാൻ നേരത്ത് ഞാനും കേൾപ്പിച്ചത് ഒരു ഓള് തന്നെ ആയിരുന്നു. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സോങ് പാടിയത് ആരാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസേഴ്സ് ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. ഒരു യമണ്ടൻ പ്രേമകഥയിലെ ആ ഒരു പാട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും അയച്ചിരിക്കുന്ന റൈറ്റ് ആണ്. സച്ചി, അതുപോലെ നമ്മുടെ മുഹമ്മദ് സജീർ, എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കണ്ടു കേട്ടോ. എല്ലാവരുടെയും മെസ്സേജ് കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ആൻസറിലേക്കും പോകുന്നത്. ആ ഒരു ചെറിയ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വന്തം ഡി ക്യൂ. ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ.

0: അപ്പൊ ഈ ഒരു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. എത്രയൊക്കെയാണെങ്കിലും അഫ്കോഴ്സ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് തന്നെ മാത്രമല്ല, നമുക്ക് എപ്പോഴും അറിയാം നല്ല ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള നമ്മളുടെ ഒക്കെ തന്നെ സ്വന്തം കുഞ്ഞിക്കയുടെ ബർത്ത് ഡേ ആയിട്ട് കുഞ്ഞിക്കയുടെ പാട്ടുകൾ പ്ലേ ചെയ്യണം. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പാട്ട് ദുൽഖർ പാടിയ പാട്ടുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് എന്നും ആദ്യം പാടിയ ആ ഒരു പാട്ട് തന്നെയാണ്. കാരണം എത്രയൊക്കെയാണെങ്കിലും അതിനെ അങ്ങോട്ട് മറിച്ചു വെക്കാൻ ഒരു പാട്ട്
1: കിട്ടിയിട്ടില്ല.
0: അപ്പൊ ഈ ഒരു പാട്ട്, ഈ ഒരു പാട്ട് എന്തായാലും അടുത്തതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലെ ഒരു ചോദ്യം കൂടി ചോദിക്കണം, കാരണം ജസ്റ്റ് ജോണി മോനെയും ഉണ്ണിമായും വെച്ചിട്ടൊന്നും പറ്റില്ല. ഇവിടെ അടുത്ത ഒരു പാട്ടും കൂടി, ഒരു മലയാളം പാട്ടും കൂടി ഞാൻ കേൾപ്പിച്ച് തന്നിട്ട് ഇതിന്റെ സിംഗർ കൂടി ആരാന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ടിക്കറ്റ് ഞാൻ മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പുതിയ കുഞ്ചാക്കോ ബോബന്റെ സിനിമ കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു മലയാളം സോങ് പാടിയിരിക്കുന്നത് ആരാണെന്ന് പറയണം. അപ്പൊ വേഗം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000917. കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജോണി മോൻ ഉണ്ടെങ്കിൽ ഈ പാട്ട് ജോണി മോന് വേണ്ടിയിട്ട് ഞാൻ

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
9: ദിസ് ഈസ് ഓൺലി ഓൺ
10: റേഡിയോ സുനോ 91.7 FM.
11: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: സ്കൈ ജ്വല്ലറിയുടെ ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. 24 കാരറ്റ് ഗോൾഡ് 486.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 449 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 425 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 367.50 കത്തറിയാൽ. അപ്പൊ ഈ ഒരു ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ പറയാൻ മറക്കണ്ട. പാട്ട് ആരാണ് പാടിയതെന്ന് പറയാൻ മറക്കണ്ട. ബിക്കോസ് ആൻസേഴ്സ് ഒക്കെ കുറച്ച് പേര് ഇവിടെ റോങ് ആയിട്ടാണ് കേട്ടോ അയച്ചത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. ചെന്നൈ ബീറ്റ്സ്,
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

അങ്ങനെ അണ്ണാത്തെ അണ്ണാത്തെ സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അണ്ണനോട് ബർത്ത്ഡേ ഇന്നത്തെ ദിവസം അടുത്തൊരാളുടെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കേണ്ട സമയമാണ്. ഓഫ് കോഴ്സ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആ മലയാളം പാട്ട് പാടിയത് ആരാണ്, ഏത് പാട്ടാണ് എന്നൊക്കെ കറക്റ്റായിട്ട് മെസ്സേജ് അയച്ചു. യെസ് ഓഫ് കോഴ്സ് ധനുഷിന്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. നമ്മുടെ സ്വന്തം ദുൽഖർ ആൻഡ് ധനുഷ് രണ്ടുപേരും ഒരേ ദിവസമാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും ആ ഒരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചധികം ചോദ്യങ്ങളിലൂടെ.

എന്തായാലേ ആസ് എൻ ആക്ടർ മാത്രമല്ല, ഈവൻ ആസ് എ സിംഗർ ഓരോ പാട്ടുകൾ പാടുമ്പോഴും അത് സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം കുറിച്ച സമയം മുതൽ ഓരോ പാട്ടുകളൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താ ഇത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചത്, പിന്നെ നോക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവൽ

അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറച്ചധികം പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ ഏത് പാട്ട് വെക്കണം എന്ന് ഞാനും ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ വിചാരിച്ചു എന്തായാലും തായ്ക്കളവി തന്നെ കേൾക്കാമെന്ന്. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധനുഷ് പാടിയ പാട്ട് ഏതാണെന്ന് അറിയോ? അത് തിരുച്ചിത്രമ്പലം സിനിമയിലെ തന്നെ ഈ പാട്ടാണേ. അയ്യോ എന്താണ് ധനുഷിന്റെ പേര് പറയുമ്പോ ഈ ഒരു പാട്ട് മാത്രം പറയാത്തതെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് വർഗീസേ ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. അപ്പൊ ഇങ്ങനെ ആൻസേഴ്സ് രണ്ടുപേരുടെയും പേര് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞാനൊരാളെ എന്തായാലും കണ്ടുപിടിക്കട്ടെ. അപ്പോഴേക്കും നിങ്ങൾ എന്തായാലും നല്ലൊരു പാട്ട് കേട്ടിരുന്നോളൂ. അങ്ങനെ ഈ ഒരു സോങ് ധനുഷ് ആൻഡ് അനിരുദ്ധ് കോമ്പിനേഷനിലുള്ള ഈ ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ സ്വന്തം സന്ദീപ് വരുന്നതായിരിക്കും 9:17 ഈവനിങ്സുമായിട്ട്. അപ്പൊ നമുക്ക് നാളെ വീണ്ടും രാവിലെ 10 മണിക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 Evenings. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, everybody. Ellarku oru adivuli good evening wishes. Sandeep aanu koode join cheyyunnathu on 917 evening studio clock il. Samayam 5 mani kazhinja 3 minutum 16 secondum. മറ്റൊരു മനോഹരമായിട്ടുള്ള ഈവനിങ്ങിലേക്ക് ഇതാ എല്ലാവർക്കെയും എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജൂലൈ 28 ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് മരിക്കാൻ പോവാണ്. ഓക്കെ, സോ എല്ലാവരും ആ ഒരു യാത്രയ്ക്കായിട്ട് റെഡി ആയിക്കോളൂ. ബിക്കോസ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ ഏറ്റവും അധികം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഒന്ന് സെറ്റിലാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ചിന്തയിലൊക്കെ ഇങ്ങനെ മനസ്സ് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ദാ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നവരുടെ കൂടെ ഞാനും അങ്ങ് ജോയിൻ ചെയ്യുന്നു. ഒരുപാട് പാട്ടുകളും അതേപോലെ തന്നെ ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷൻസൊക്കെ ആയിട്ട് നമ്മളുടെ മെയിൻ എല്ലാ ആ ഒരു ഇൻഫർമേഷനും കാര്യത്തിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് മെസ്സേജസ് അയക്കാനായിട്ട് മറക്കണ്ട. ഈവനിങ് വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈവനിങ് വിഷ് മാത്രമല്ല നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും അയക്കാൻ മറന്നു പോകരുത്. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അയക്കാൻ പെട്ടെന്ന് ഫോൺ എടുത്താൽ 5000-00917 നമ്പർ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. 5000-00917 ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ആവശ്യം വരും. അപ്പോൾ എന്തായാലും നമ്പേഴ്സൊക്കെ സേവ് ചെയ്ത് സെറ്റായിട്ടിരിക്കുന്നവർക്ക് ദ ഗെയിം സെഗ്മെൻറ്റ്സ് ഒരുപാട് ഇന്നത്തെ ദിവസമുണ്ട്. ആൻഡ് അതനുസരിച്ച് തന്നെ കുറേ സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തുന്നത്. സോ ബി റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ദ യാത്രയൊക്കെയല്ലേ, അപ്പോൾ ലൈഫ് എന്ന ജേണി നമ്മൾ ഇതേ വീണ്ടും ഒന്നുകൂടെ റീവാംപ് ചെയ്യാൻ പോവാണ് വിത്ത് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:57. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
5: 91.7 FM,
4: Qatar's favorite radio station.
6: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
7: Lulu, where the world comes to shop.
8: Just feel
9: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
10: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
9: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
11: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
12: കുളിരായി
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back. Radio Center 91.7 FM 917 Evenings in the Time. Sandeep Anand kuda join cheyunnathu ee oru time. Good evening. Vishwasumayita Ashrafinte message vandittunde. Varghese, good evening parayunu. Sachin, good evening. And also MR in the account il ninnum good evening wishes vandittunde. Shafi, good evening. Naseem, good evening parayunu. Ramiska, good evening. Abu, good evening. ജെറിൻ്റെ വിഷസ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ജെറിൻ, ഹൗ യു ഡൂയിങ്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വിജേഷ് ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടല്ലേ ഇരിക്കുന്നേ? അതെ ബ്രോ, ഉഷാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അങ്ങനെയാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈവനിങ് ടൈം പുറത്തേക്കൊക്കെ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാനുള്ള പ്ലാൻസ്, മറ്റ് പല പ്ലാനുകളും തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ആ പ്ലാൻസൊക്കെ തന്നെ ഉഷാറായിട്ട് നടക്കട്ടെ. ഓരോ പ്ലാനിങ്സും തെറ്റിപ്പോകേണ്ട, പ്ലാനിങ്സ് ഒന്നും മറന്നു പോകേണ്ട. ബേസിക്കലി അതാണ് കാര്യം. മറന്നുപോയി കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും മറക്കാതെ ഫ്രണ്ട്സിനെ വിശ്വസൊക്കെ അയക്കാനുണ്ടെങ്കിൽ അയച്ചു തുടങ്ങിക്കോളൂ. ഓൾറെഡി നമുക്കിവിടെ ഒരു വിഷ് വന്നിട്ടുണ്ട്. വിഷസ് അയച്ചിരിക്കുന്നത് ജിത്തിനാണ്. ഓക്കെ, ജിത്തിൻ്റെ ആ ഒരു ബർത്ത്ഡേ വിഷസ് ടു ഏറ്റവും അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ എൻ്റെ റൂംമേറ്റുമായിട്ടുള്ള വിവേകിൻ്റെ. ഓക്കെ, വിവേകിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് പറയാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവേകിന് ഇതേ ഒരു അടിപൊളിയായിട്ടുള്ള മെസ്സേജ്, ആ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഓൾ റൈറ്റ്, അങ്ങനത്തെ ഈ ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു സമയം ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടി വരുന്നു. വിഷസ് അറിയിച്ചിരിക്കുന്നത് ലക്ഷ്മിയും അരുണുമാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പേര് ഇതാ റേഡിയോയിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഞങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിൽ അടിപൊളി ഒരു പാട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരു വിഷസ് കൂടി അറിയിക്കാനായിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ രണ്ടു പേർക്കും തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷം നേരുന്നു. വർഷം മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള അങ്ങോട്ട് ഉള്ള ജേണി എല്ലാത്തിനും തന്നെ ഗംഭീരമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. യെസ്, വിഷസൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്കൊരു വിഷ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെ വിഷസൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000097 നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞാനും ദി വെയിറ്റിംഗ് ആണ്. ഈവനിങ് ടൈം എന്താണ് പ്ലാൻ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കാര്യങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കഷനിലേക്ക് പോകാൻ ഒരുപാട് ഗ്രൂപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസും, ഓണം മാത്രമല്ല നമുക്ക് വരാൻ പോകുന്ന ഇവൻറ്റുകളുടെ പ്രിപ്പറേഷൻസും ഇതൊക്കെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള ചർച്ചയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള കമ്മിറ്റ്മെൻസൊക്കെ ഉണ്ട്. സോ കമ്മിറ്റ്മെന്റ്സിനിടയിൽ ദാ ഡ്രൈവിൽ ഞാനും കൂടെ കൂടുന്നു ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ സോങ്. റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: going home, make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
7: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
6: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
7: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയല് തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
6: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം, ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Riji Ariyam Call 4000-1707
0: and
1: Marza Hypermarket Be Fresh Be You Visit your nearest store today
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM ഇത് 917 ഇവനിങ്സിന്റെ ടൈമാണ് സന്ദീപാണ് കൂടെയുള്ളത് നമുക്കൊക്കെ തന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ശ്രദ്ധ വരുന്നത് ഓഫീസ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ബോസിനൊക്കെ ഒരു മെസ്സേജ് അയക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വരാനുള്ള സാധ്യത അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ആ ഒരു സാധ്യത വെച്ചിട്ട് ഒത്തിരി പണി കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ചില വാക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിഗാർഡ്സ് എന്നുള്ളതിന് റിട്ടാർഡ്സ് എന്നുള്ള ആ ഒരു ഓട്ടോ കറക്റ്റ് വരാറുണ്ട് ചിലപ്പോൾ അതേപോലെ തന്നെ ഷിഫ്റ്റ് എന്നുള്ളതിന് ഷിറ്റ് എന്നുള്ള ആ ഒരു വാക്കാണ് മാറി ഓട്ടോ കറക്റ്റിൽ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഷിഫ്റ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അത് ഷിഫ്റ്റ് ചേഞ്ച് എന്നൊക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോറി ഫോർ ദ ഡിലേ എന്ന് വല്ലതും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഡിലേക്ക് പകരം ഡി കെ വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകളായിരിക്കും ഓട്ടോ കറക്റ്റിൽ ഏറ്റവും അധികം സജഷനായിട്ട് വരുന്നത് ഈ സജഷൻ നമ്മൾ നോക്കാതെ അയച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഏതെങ്കിലും വാക്കുകളോ ഏതെങ്കിലും ഓട്ടോ കറക്റ്റ് മൊമെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-917 വി ഹാവ് ഗോട്ട് രസകരമായ സംഭവം വെയിറ്റിംഗ് ഒരു റെസിഗ്നേഷൻ വരെ കൊണ്ടുവിട്ടിട്ടുള്ള ഒരു കഥയാണ് പറയാനുള്ളത് ആ കഥയിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ എന്തായാലും സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഈവനിങ് വൈബ്സ് ഒക്കെ ഓണാക്കി 917 ഈവനിങ്സിൽ

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
7: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
6: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക, ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
8: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായി എത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനീറ്റോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ TC വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റ് കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
9: கத்தார் மக்கள் அனைவருக்கும் வணக்கம். நான் உங்க பாலகர் அந்தோனிதாசன் பேசுறேன்.
10: நீங்கள்
9: கேட்டுக்கொண்டிருப்பது ரேடியோ சோனோ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Sun 91.7 FM. Neetu da oru good evening parnikonde thanne namukku message aichittunde. Neetunum oru adipuli good evening wishes. And also my name is Dhyan Deepu. I like drawing. Okay, drawing ishtulla Dhyan Deepu namukku message aichittunde. Adipuli appo namukku ithe pole ulla hobbies karyangalokke thanne nammade oru mind set aakkanayittu peaceful aayittulla kore karyangalukku kore verku bhangare comedy videos kaanunnathu allengil inspiring videos talks kaanunnathu bhangare ishtam. ഇങ്ങനെ ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും റീഡിങ്ങിൻ്റെ കാര്യവും അതേപോലെ തന്നെ ഇന്ന് ഓട്ടോ കറക്റ്റിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. പല ബ്രാൻഡുകളും ഉണ്ടല്ലോ, ഈ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഫുൾ ഫോം, അങ്ങനെ ഒരു ഫുൾ ഫോം ഉണ്ടോ, ഇത് തന്നെയല്ലേ ഫുൾ ഫോം എന്ന് വിശ്വസിച്ചേക്കുന്ന ഒത്തിരി വലിയ ബ്രാൻഡുകൾ നമുക്കറിയാവുന്നുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പുറകെ ഒന്ന് പോയപ്പോൾ റിസർച്ച് ചെയ്തെടുത്ത് കണ്ടുപിടിച്ച കുറച്ച് പേരുകളുണ്ട്. ഫുൾ ഫോംസ് ആണ് ആ ബ്രാൻഡ് ഞാൻ പറയാം, പക്ഷേ എന്താണ് ആ റിയൽ നെയിം എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് അയക്കാനായിട്ട് മറക്കണ്ട. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും, എങ്കിൽ പോലും വിട്ടുകൊടുക്കരുത് ഗൈസ്, വിട്ടുകൊടുക്കരുത്. നമുക്ക് ആ ഒരു ഗെയിമിലേക്ക് ഇപ്പൊ കിടക്കാം.
3: 917
4: ഇന്ന് ഗെയിം ബോക്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഫുൾ നെയിം ആണോ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വലിയ പേരായതുകൊണ്ട് ചുരുക്കിയായിരിക്കും നമുക്ക് ബ്രാൻഡ് ലോഗോ ആയിട്ട് വരുന്നത്. അപ്പോൾ ബ്രാൻഡ് ലോഗോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന ബ്രാൻഡ് എന്നറിയപ്പെടുമ്പോൾ LG എന്ന ആ ഒരു ഫേമസ് ബ്രാൻഡ്, LG എന്ന ബ്രാൻഡിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത്. യെസ്, LG എന്ന ബ്രാൻഡിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ബ്രാൻഡ്. രണ്ട് ബ്രാൻഡ്സാണ് ഞാൻ ഇന്ന് തരുന്നത് കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് TVS. ബൈക്കായിരിക്കും ആദ്യം മനസ്സിലോട്ട് ഓർമ്മ വന്നത്. സോ TVS എന്ന ബ്രാൻഡിൻ്റെ ഫുൾ ഫോം, രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന് TVS ബ്രാൻഡിൻ്റെ ഫുൾ ഫോം, അതേപോലെ തന്നെ LG ബ്രാൻഡിൻ്റെ ഫുൾ ഫോം. രണ്ട് ബ്രാൻഡും പെട്ടെന്നൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്, ഐ തിങ്ക് TVS കുറച്ച് പാടായിരിക്കും. ആൻഡ് ഓൾസോ TVS ഭയങ്കര ഒരു ഇച്ചിരി കോമിക്കായിട്ടുള്ള പേര്, കോമിക്കല്ല ആക്ച്വലി അതൊരു പേരാണ്, അത് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഇതിനെ കൂടുതൽ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ആൻസർ പറഞ്ഞു പോവും, അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ അത്ര വിശ്വാസമില്ല ഗൈസ്. ഗെയിം ബോക്സിൽ ദാ ഒരു ചോദ്യം നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബട്ട് സമ്മാനങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് ആൻസർ അയച്ചോ 5000917. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കൂടെ കിടക്കാം. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
2: ിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
3: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ മർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വോച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ആൻഡ് ജി സി സി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നെഞ്ചിൽ കുടിയിരിക്കും
3: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: This is Radio Suno
7: 91.7 FM,
1: Qatar's favorite radio station.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: Once again, welcome back. Radio Suno 91.7 FM with 917 evenings in the time. Sandeep Bana Kude join you in the studio clock. Samayam 6 mani kazhinja 1 minutum 56 secondum. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് തൊട്ട് മുന്നേ വിചാരിച്ചത് ഇതിൻ്റെ ആൻസർ ഞാൻ എങ്ങനെയാണ് പറയാൻ പോകുന്നതെന്നാണ്. എന്തായാലും 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു, പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര പാടാണ്. ആദ്യത്തെ ആ ഒരു ടി വി എസ് എന്ന ബ്രാൻഡിൻ്റെ ആദ്യത്തെ വാക്ക് ഒന്ന് പ്രൊനൗൺസ് ചെയ്തെടുക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നാക്ക് പിഴച്ചാൽ അയ്യോ കയ്യിൽ നിന്ന് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വളരെയധികം സൂക്ഷ്മതയോടെ ആ ഒരു വേർഡ് പറയാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതാ കുറേ പേരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൽ ജിയുടെ ഫുൾ ഫോം ലൈഫ് ഇസ് ഗുഡ് എന്നുള്ളതാണ് പലരും അയച്ചിട്ടുള്ളത്. ലൈഫ് ഇസ് ഗുഡ് ആക്ച്വലി എൽ ജിയുടെ തന്നെ സ്ലോഗനാണ്. സോ അതൊരിക്കലും അവരുടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള പേരല്ല. എന്താണ് പേര്, ഐ മീൻ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ആ ബ്രാൻഡ് നെയിമാണ് എനിക്ക് അറിയേണ്ടത്. സോ ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം കേൾക്കാത്തവർക്കായിട്ട്. എൽ ജി എന്ന ബ്രാൻഡ്, അതേപോലെ തന്നെ ടി വി എസ് എന്ന ബ്രാൻഡൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ബ്രാൻഡ്സ് തന്നെയാണ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ രണ്ടിൻ്റെയും ഫുൾ ഫോം അഥവാ ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 ആ ബ്രാൻഡിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പേരുമായിട്ട് നിങ്ങൾ എത്തുമ്പോൾ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സമ്മാനങ്ങൾ മാത്രമല്ല, നമുക്കൊരുപാട് ഇവൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇവൻറ്റ് ടിക്കറ്റുകൾ ഇതൊക്കെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വെയിറ്റിംഗ് കുറച്ചൊന്ന് ഞാൻ നീട്ടിവെക്കുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് ആൻസർ അയക്കാൻ മറക്കണ്ട കേട്ടോ. You're listening to Radio Suno 91.7 FM. Kettu kettu kootukoodam.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റും 43 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
4: Lulu, where the world comes to shop.
5: Just feel like you're home.
6: Yen nenjil kudiyirukku.
7: ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
9: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുൺ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13:45. ഗെയിം ഓൾ സെറ്റ് ടു റിവീൽ ദ ആൻസർ. നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് 917 ഈവനിങ്സ് ഗെയിം ബോക്സിലേക്ക് കടക്കാം.
2: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
5: ഇന്നത്തെ ഗെയിം ബോക്സിൽ നമുക്ക് ഭയങ്കരമായിട്ട് പരിചയമുള്ള കുറച്ച് ബ്രാൻഡ്സ്, രണ്ട് ബ്രാൻഡ്സിൻ്റെ ഫുൾ നെയിമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എക്സ്പാൻഡ് ചെയ്ത് പറയണം എന്നുള്ളത്. സോ അരുൺ തോമസ് ദേ ആദ്യം ആ ലിസ്റ്റിലേക്ക് കയറി പറ്റിയിട്ടുണ്ട്. ശരി ഉത്തരം തന്നെയാണ് അരുൺ തോമസ് പറഞ്ഞിരിക്കുന്നത്. പ്രതീഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ ലക്ക് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. റഷീഫ് റൈറ്റ് ആൻസർ പറയുന്നു. പേരില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നും ഉത്തരം വരുന്നുണ്ട് കേട്ടോ. ഒരു അറബ് നെയിമുള്ള അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ആഷിഖ് ഉത്തരം പറയുന്നു, റൈറ്റ് ആൻസർ തന്നെയാണ്. അമിത് റൈറ്റ് ആൻസർ. ഷനീബ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ, ശരിയാണോ. ഒരു സെക്കൻഡ് ഇബ്രാഹിം ലോഡിംഗ് ആണ്. സനിൽ ബ്രോ റൈറ്റ് ആൻസർ. നിഖിൽ റൈറ്റ് ആൻസർ പറയുന്നു. സജിൽ റൈറ്റ് ആൻസർ. മുഹമ്മദ് ഷാദ് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ നജീബ്, രാജേഷ്, റിയാസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മനോജ് റൈറ്റ് ആൻസർ പറയുന്നു. ക്യൂ സ്റ്റാർ എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഹരീഷ് റൈറ്റ് ആൻസർ. നീതു റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എൽ ജിയുടെ കാര്യത്തിലായിരുന്നു. എൽ ജി ആസ് എ ബ്രാൻഡ് ലൈഫ് ഇസ് ഗുഡ് എന്ന് എഴുതി കാണിക്കുമ്പം അതും എൽ ജി തന്നെയല്ലേ, പിന്നെന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ. ഒഫ്കോഴ്സ് എൽ ജിയുടെ ആ ഒരു ബ്രാൻഡ് എൻഡോസ് ചെയ്തേക്കുന്ന മോട്ടോ അഥവാ അവരുടെ സ്ലോഗനാണ് ലൈഫ് ഇസ് ഗുഡ് എന്നുള്ളത്. അതൊരിക്കലും അവരുടെ ടാഗ് എക്സ്പാൻഡ് ചെയ്തതല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് ലെറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്ത അബ്രിവേറ്റ് ചെയ്ത ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1911 TVS എന്ന ബ്രാൻഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അതും ഇന്ത്യയിൽ. ഒഫ്കോഴ്സ് അതൊരു ഇന്ത്യൻ പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പേര് തന്നെയാണ്. ഒറിജിനേറ്റിംഗ് ഫ്രം TV സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ്. ആ TVക്ക് ഇങ്ങനെ തന്നെയായിരിക്കും പ്രൊനൗൺസിങ് എന്ന് ഞാൻ കരുതുന്നു. അയ്യോ എന്ത് കഷ്ടമായി പേര്. തിരുക്കുറുഗുടി. ഓക്കെ, തിരുക്കുറുഗുടി വെങ്കാരം സുന്ദരം അയ്യങ്കാർ. അയ്യോ പിച്ചപ്പിച്ചപ്പിച്ച എനിക്ക് ആ പേര് പറയുമ്പോൾ മാറിപ്പോന്നുള്ള ഡൗട്ടായിരുന്നു. പക്ഷേ യെസ്, ഇറ്റ്സ് എ നെയിം. TVS എന്നുള്ളത് ഒരു ഫാമിലി നെയിമോടുകൂടി വരുന്ന നെയിം തന്നെയാണ്. TV സുന്ദരം അയ്യങ്കാർ.

1983 ലക്കി ഗോൾഡ് സ്റ്റാർ എന്ന പേരിൽ. അപ്പം 1995 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട ലക്കി ഗോൾഡ് സ്റ്റാർ ആണ് എൽ ജിയുടെ ഫുൾ ഫോം. അപ്പോൾ ഇതാ രണ്ട് ഇൻഫർമേഷനാണ് ഇപ്പം അങ്ങനെയൊക്കെ എത്തിച്ചത്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ തന്നെയാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഫുൾ നെയിം ദാ ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. ദാ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള ബ്രാൻഡ്സും ബ്രാൻഡിൻ്റെ വിശേഷങ്ങളും ഫുൾ ഫോംസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സിനിമാ ടിക്കറ്റുകൾ ഓഫ് കോഴ്സ് കിട്ടുന്നത് ദാ വെയിറ്റ് ചെയ്ത് നമ്മുടെ ലിസണേഴ്സ് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ അപ്പോൾ ടിക്കറ്റുണ്ടല്ലോ, ടിക്കറ്റുണ്ട്, ടിക്കറ്റുണ്ട്, സെറ്റാക്കാം. ഇനിയും ഗെയിം ദാ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ സോണോ 91.7 FM. വി ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് കമ്മിങ് അപ്പ്. ആ ഒരു ഗെയിമിൽ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്കും ലക്കി വിന്നേഴ്സിന് സിനിമാ ടിക്കറ്റുകൾ വിൽ ബി കമ്മിങ് ടു യു. ഒരു സന്തോഷ വാർത്ത ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു അടിപൊളിപ്പാട്ടിലേക്ക് പോയാലോ. ഈവനിംഗ് ടൈം എന്തായാലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ആയിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ലക്കി വിന്നേഴ്സിന് പറയേണ്ട സംഭവം പറഞ്ഞില്ലല്ലോ, കൺഗ്രാജുലേഷൻസ്. Once again, hearty congratulations. Wait here, ഞങ്ങളുടെ കോളിന് വേണ്ടിയിട്ട്. As soon as the movie is getting ready, നിങ്ങൾക്ക് കോൾ ലഭിക്കുന്നതായിരിക്കും. ആ കോളിന് വേണ്ടി ആരാണ് ലക്കി വിന്നേഴ്സ് എന്നറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കമ്മിങ് അപ്പ്, ബോയ് ഫ്രണ്ട് എന്ന മൂവിയിലെ ഗാനത്തിലേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدًا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ TC വൈബ്സ്. ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റ് കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: This is Radio Suno
8: 91.7 FM,
1: Qatar's favorite radio station.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back. Radio Sun 91.7 FML 917 Evenings in the Time. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം പറയാനായിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചതാണ്. സന്തോഷം ഒന്നും കിട്ടിയില്ല, പക്ഷേ എന്നാലും ഒരു കാര്യം അറിയാനായിട്ട് സാധിച്ചു. അതായത് നാട്ടിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു സുഹൃത്തിന് വേണ്ടി കുറേ സ്വത്തം എഴുതി വെച്ചാൽ എൻ്റെ പേര് കുറേ സ്വത്തുണ്ടെങ്കിൽ ഞാനെന്ത് ഡിവൈഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കുമോ? അതൊരു വലിയ ചോദ്യമായിട്ട് ഇങ്ങനെ വളരെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കടന്നു പോകുന്ന ഒരു ആൻസറബിൾ ആവേണ്ട ഒരു ചോദ്യമാണ്. ബട്ട് ദെൻ ഇപ്പോഴും അതിനൊരു എന്താണ് റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടില്ല എന്നുള്ളത് സംഭവം തന്നെയാണ്. ആ ഒരു സംഭവത്തിന് പുറകെ പോയിട്ട് ഒരു കൂട്ടുകാരൻ സ്വന്തം കൂട്ടുകാരന് വേണ്ടി 28 കോടി എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? ആ എന്നാതെ വിശ്വസിച്ചോ? നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് അത്രയും വലിയൊരു എന്താണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൊച്ചായിരിക്കണമല്ലോ. അപ്പം എന്തായാലും കൂട്ടുകാരന് വേണ്ടി എഴുതി വെച്ചത് 28 കോടിയുടെ സ്വത്തുക്കളാണ്. അയ്യോ, കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീല്. എവിടെ നമുക്കും ഉണ്ട് കുറേ കൂട്ടുകാർ, പക്ഷേ എപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കിട്ടിയ സ്വത്ത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ളത് അല്ലേ. ഓഫ് കോഴ്സ്, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഒരു പക്ഷേ ഈ സമയത്ത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ വിളിച്ചപ്പോഴാണ് കുറച്ച് നേരം മുമ്പ് പണി കിട്ടിയത്. ആ ഒരു പണിയായിട്ട് കേട്ട സങ്കടമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാമെന്നിരുന്നപ്പോൾ നമ്മുടെ ആ ഒരു ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്തു പോകേണ്ട സമയമാണ്. ഏതൊരാവശ്യത്തിനും നമ്മൾ പാതിരാത്രിയാണെങ്കിലും വിളിച്ചാൽ നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ആ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞു പോയപ്പോൾ ശരിക്കും മനസ്സിൽ തോന്നിയത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. നമുക്ക് വേണ്ട സമയത്ത് പ്രതീക്ഷിക്കാത്ത നേരത്തെ ഈ വ്യക്തി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു പോയിന്റിൽ കിട്ടുന്ന ഒരു വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറയുന്നത് കെൻ നോട്ട് ബി മെയ്ഡ് ബൈ എനി വൺ. ആരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു ട്രസ്റ്റ്. അത് മാത്രമല്ല, അങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ഏറ്റവും അധികം കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യുന്ന ഒരു സുഹൃത്ത് ആരായിരിക്കും? പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ആ ഒരു വ്യക്തിയെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് സന്തോഷിപ്പിച്ച് വിട്ടേക്കാം. ആ ഒരു സന്തോഷം ദാ ഒരു പാട്ടിലൂടെ ഞാൻ എന്തായാലും ദേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അക്കൂട്ടത്തിൽ ഒഫ്കോഴ്സ് ഒരുപാട് പേര് തന്നെ ഫ്രണ്ട്സിൻ്റെ പേര് ദേ സെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് എഴുതി വെക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നേരത്തെ എഴുതി വെക്കാനായിട്ട് കൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തു. ലോട്ടറി അടിച്ചതല്ലേ ഗൈസ്?
6: നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്.
5: ഇതൊന്നും ഞാൻ ഉറക്കെ പറയാറില്ല. ഇതൊക്കെ എന്തിനാണ് വെറുതെ ഈ വിളിച്ച് പറയുന്നത്? സത്യമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും. എന്തായാലും ഈ ഒരു ബുദ്ധി ഞാനാണ് പറഞ്ഞതെന്ന് ആരുടെയടുത്തും പറയാൻ നിൽക്കണ്ട. അടുത്തതായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആന്തത്തിലേക്ക്, ബിക്കോസ് ദിസ് ഇസ് സം ടൈം വി ഹാവ് ടു സെലിബ്രേറ്റ് ദ ഫ്രണ്ട്ഷിപ്പ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് തന്നെ ആ ഒരു സെലിബ്രേഷൻ നമുക്കും ഏറ്റെടുക്കാം. നമ്മുടെ ലൈഫിലും അങ്ങനെ നല്ല നല്ല ചങ്ങാത്തങ്ങളും നല്ല മെമ്മറീസും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. This is Radio Sun 91.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഇനി ദ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. 18 കാരറ്റ് ഗോൾഡ് 367 കത്തോഴിയാൽ ആൻഡ് 21 കാരറ്റ് ഗോൾഡ് ഇസ് 424.50 കത്തോഴിയാൽ, 22 കാരറ്റ് ഗോൾഡ് 448 കത്തോഴിയാൽ, 24 കാരറ്റ് ഗോൾഡ് 486 കത്തോഴിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: Adi, ente birthday celebration enda chelo vende
3: Samsung mandi mandi.
4: Uff, aage sad aanu mone.
5: Samsung inoru mandi kaicha theerana prashname ippa ninakkollu. Appa engena poyalo?
2: Adi, situation edayalum hero onnu maatram Samsung mandi. Favorite Mandi destination. Mandi, Madhubi, Madhufoon, Madhugood.
6: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
7: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
8: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
10: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
9: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
10: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
9: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം ജൂലൈ 31 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: This is Radio Suno
11: 91.7 FM,
1: Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: പണി തരാൻ ഞാൻ റെഡിയാണ്. വെൽക്കം ബാക്ക്. 917 ഈവനിങ്സിലേക്ക് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അതെന്താ തുടക്കത്തിൽ പണി തരാൻ റെഡിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് വേണ്ടേ? സിനിമാ ടിക്കറ്റുകൾ ദാ റെഡി ആയിട്ടിരിക്കുമ്പോൾ ആ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ചോദ്യത്തിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു

അപ്പോ അതേ പണിയിലേക്ക് കടക്കുന്ന സമയം ഒരു ചോദ്യവുമായിട്ട് ഞാൻ റെഡിയാണ്. ഇന്നും കണക്കുമായിട്ട് കണക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ആദ്യത്തെ ആ ഒരു ക്ലൂ വെരി ഫസ്റ്റ് ഞാൻ പറയുന്നു, ചെറുതായിട്ടൊരു കാൽക്കുലേഷൻ മൈൻഡിൽ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ട്രാഫിക്കിലൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ തിരക്കിലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കി ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ചോദ്യത്തിൻ്റെ ആ ഒരു ആദ്യ ഘട്ടത്തിലേക്ക് കടക്കാം. വെരി ഫസ്റ്റ് തിങ്, ഒരു അച്ഛനെയും മകനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അച്ഛൻ്റെയും മകൻ്റെയും ഏജ് വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 66 എന്നുള്ള ഒരു സമ്മാണ്. ഓക്കെ, സോ 66 എന്ന നമ്പറിലേക്കാണ് അച്ഛൻ്റെയും മകൻ്റെയും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്തുന്നത്. ഇനി രണ്ടാമത് ചോദ്യത്തിലേക്ക് ആഡ് ചെയ്യുന്ന ക്ലൂ എന്ന് പറയുന്നത് അച്ഛൻ്റെ ഏജ് എന്ന് പറയുന്നത് മകൻ്റെ ഏജിൻ്റെ റിവേഴ്സാണ്. സോ ഒബ്വിയസ്ലി ഇപ്പോൾ അച്ഛന് 45 വയസ്സാണെങ്കിൽ, ഐ മീൻ മകന് 15 വയസ്സാണെന്നുണ്ടെങ്കിൽ അച്ഛന് വരുന്നത് 51 വയസ്സായിരിക്കും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അതല്ല ഒരു 42 ആണെന്നുണ്ടെങ്കിൽ 24 ആയിരിക്കും മകനുള്ളത്. ബേസിക് ഫാക്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷനും അവരുടെ ഏജ് തമ്മിലുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഏറ്റവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മകൻ്റെ ഏജാണ്. അതിനൊരു ചെറിയ ക്ലൂ കൂടി തരാം. മകൻ്റെ ഏജ് 20 വയസ്സിന് താഴെയാണ്. അപ്പോൾ 3 ക്ലൂസ് ഓൾറെഡി ഞാൻ തന്നു. അച്ഛൻ്റെയും മകനെയും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗെയിമാണ്. അച്ഛൻ്റെയും മകൻ്റെയും ഏജ് പ്ലസ് ചെയ്യുമ്പോൾ, സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 66 എന്നുള്ള ഡിജിറ്റാണ്. അച്ഛൻ്റെ ഏജ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മകൻ്റെ ഏജ് നമുക്ക് കിട്ടും, വിച്ച് ഇസ് ബേസിക്കലി അച്ഛൻ്റെ ഏജ് 33 ആണെന്നുണ്ടെങ്കിൽ മകൻ്റെ ഏജും എത്രയായിരിക്കും? 33 തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പോകുന്നത്. എന്തായാലും 33 ആവാനുള്ള സാധ്യതയില്ല, കാരണം മകൻ ഒരിക്കലും 33 ആവില്ലല്ലോ. അച്ഛനും മകനും ഒരു ഏജ് വരാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ആ ഒരു നമ്പർ ഔട്ട് ഓഫ് ദി ഇക്വേഷനാണ്. എനിക്ക് കറക്റ്റ് ഏജ് ആണ് കിട്ടേണ്ടത്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിജിറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഏതാണ് മകൻ്റെ ഏജ് എന്നുള്ളതാണ് ടെക്സ്റ്റ് ചെയ്യേണ്ടത്. മകൻ്റെയോ അച്ഛൻ്റെയോ ഏജ്, രണ്ടുപേരിലെ ആരുടെ ഏജ് ആണെങ്കിലും ടെക്സ്റ്റ് ചെയ്തോളൂ, നമുക്ക് ആൻസർ കിട്ടും. ആൻസറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ചോദ്യം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. വൈ? ബിക്കോസ് ഓൾറെഡി രണ്ട് തവണ ഞാൻ ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യത്തിൻ്റെ ക്ലൂസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും തിരിച്ചെത്തുന്നതായിരിക്കും. മോൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി പണി തന്നുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത്. പണി കിണിയൊന്നുമല്ല, എല്ലാ ലിസണേഴ്സും അയക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. പെട്ടെന്ന് പോകുന്നോട്ടെ. പക്ഷെ ഇന്നലെ കാട്ടി ഇച്ചിരി ടഫായിട്ട് ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് ദ ക്ലൂസ്.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഖത്തറിലെ വേനൽ ചൂടിനെ തോൽപ്പിക്കാൻ ഇതിലും മികച്ച ഡീലുകൾ വേറെയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും മികച്ച വിലയിൽ സ്വന്തമാക്കാം. ബർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ സമ്മർ ബ്രേക്കിംഗ് ഓഫറുകൾ ഇതാ. ജൂലൈ 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കിടിലൻ ഓഫറുകൾ.
2: അത് മാത്രമല്ല, സെലക്ടഡ് ഗാർമെന്റ്സ് ആൻഡ് ഫുട്വെയർ വിഭാഗത്തിൽ ഫ്ലാറ്റ് 25% ഓഫ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ. ഇന്ന് തന്നെ ഷോപ്പിംഗിനായി എത്തുക. ദോഹയിലെ എല്ലാ ബർസ ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ പ്രൊമോഷൻ ലഭ്യമാണ്.
7: This is Radio Suno
8: 91.7 FM,
7: Qatar's favorite radio station.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് ടു ദി പണി ടൈം. യെസ്, പണിയുമായിട്ട് ഞാൻ ദേ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങൾ പണിയിൽ നിന്നൊന്നും വിളിക്കുക, എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ശരിയാവില്ല കേട്ടോ, എൻ്റെ ചോദ്യം കുറച്ചുകൂടെ ടഫാക്കേണ്ടിയിരിക്കുന്നു. നോക്കട്ടെ, നമുക്ക് എന്തായാലും കയറാം. അശോകന്റെയും അപ്പൂട്ടിന്റെ അവസ്ഥയിലൊക്കെ തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഒരു ദിവസമെങ്കിലും എല്ലാവരും തെറ്റിച്ചിരുന്നെങ്കിൽ രണ്ട് മൂന്ന് പേര് മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ശ്രീ സരുൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുജന പാൽ റൈറ്റ് ആൻസർ. അജീബ് ശരി ഉത്തരം പറയുന്നു. അശ്വിൻ പിള്ളൈ, അനൂപ് ചെറിയാൻ റൈറ്റ് ആൻസർ തന്നെയാണ്. ഇഫ്തിക് പറഞ്ഞിരിക്കുന്ന ഉത്തരം നോക്കട്ടെ. ഇഫ്തിക് ബ്രോ ശരിയാണ് കേട്ടോ. പ്രിയ റൈറ്റ് ആൻസർ. വിജേഷ്, റഷീദ്, അഭിഷേക് റൈറ്റ് ആൻസർ പറയുന്നു. അതേപോലെ ജെറിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആകെ പിന്നെ സമാധാനം ഉള്ളത് പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ഡി ജെ എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഡി ജെ മാത്രം എനിക്ക് ഒരു സന്തോഷം തന്നിട്ടുണ്ട്. ഇച്ചിരി ചെറിയ രീതിയിലുള്ള സന്തോഷം.
5: നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു.
6: കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.
4: എന്റെ പൊന്നു ഡി ജെ, ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ ഇപ്പൊ അതേ ആൻസർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. സഞ്ജയ് റൈറ്റ് ആൻസറാണ് ചോദിക്കുന്നത്. ഹരീഷ് ശരി ഉത്തരം തന്നെയാണ്. കണ്ണൻ ദാസ് റൈറ്റ് ആൻസർ. ജിമ്മി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഖിൽ റൈറ്റ് ആൻസർ പറയുന്നു. ചാർലി റൈറ്റ് ആൻസറാണ്. ഇബ്രാഹിം റൈറ്റ് ആൻസർ അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കേട്ടോ. റഫീഖ് ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തെറ്റിച്ചു, പിന്നെ കറക്റ്റായിട്ടുള്ള ഉത്തരം മാറ്റി കണക്കൊക്കെ ചെയ്ത് വന്ന് മാത്തൊക്കെ റൈറ്റാക്കി ദേ എനിക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓഫ്കോഴ്സ് ആ ചോദ്യം ഒന്നുകൂടെ കേൾക്കാനാണ്. റൈറ്റ് ആൻസർ അയക്കുന്ന ലക്കി വിനസ്നിക്കാത്ത സിനിമ ടിക്കറ്റുകൾ ഇവിടെ വെയിറ്റിംഗ്.

ഓൾ റൈറ്റ്. അപ്പോൾ പണിയിലേക്ക് നമുക്ക് കടക്കാം. വെരി ഫസ്റ്റ് ഒരു പസിൽ സോൾവ് ചെയ്യുന്നതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അച്ഛനും മകൻ്റെയും സം രണ്ടുപേരുടെ ഏജ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 66 എന്നുള്ള ഡിജിറ്റാണ്. അച്ഛൻ്റെയും മകൻ്റെയും ഏജ് ആഡ് ചെയ്യുമ്പോൾ, വയസ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 66 എന്നുള്ള ഡിജിറ്റിലേക്കാണ് നമ്മളെത്തുന്നത്. സെക്കൻഡായിട്ട് പറഞ്ഞിരുന്ന ക്ലൂ എന്നുള്ളത് അച്ഛൻ്റെ വയസ്സ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മകൻ്റെ ഏജ് ആയിരിക്കും. സോ അച്ഛൻ 42 ആണെന്നുണ്ടെങ്കിൽ മകൻ്റെ ഏജ് 24 ആയിരിക്കും. സോ ദാറ്റ്സ് ദ റിലേഷൻ, അതാണ് ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് കൊടുത്തിരുന്നത് ഒരു വേഗ് ഐഡിയ ആണ്, ബിക്കോസ് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാവാൻ, മകൻ്റെ പ്രായം 20 വയസ്സിന് താഴെയാണെന്നുള്ളതാണ്. മകൻ്റെ വയസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മകൻ്റെ വയസ്സ് 20 വയസ്സിന് താഴെയാണ്. എത്രയായിരിക്കും മകൻ്റെയും അച്ഛൻ്റെയും ഏജ് എന്നുള്ളത് കണ്ടുപിടിച്ച് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ചോദ്യമൊരിക്കൽ കൂടി. അച്ഛൻ്റെയും മകൻ്റെയും ഏജ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ആഡ് ചെയ്യുമ്പോൾ 66 എന്നുള്ള ഡിജിറ്റിലേക്കാണ് വരുന്നത്. ഇത് കൂടാണ്ട് അച്ഛൻ്റെ ഏജ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മകൻ്റെ ഏജ് കിട്ടും. ആൻഡ് ഫൈനലി മകൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ മകൻ്റെ ഏജ് 20 വയസ്സിന് താഴെയാണെന്നുള്ളൊരു ക്ലൂ കൂടെ തന്നിട്ടുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് മോർ ഈസി ടു കാൽക്കുലേറ്റ്. അപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസേഴ്സ് ഒക്കെ വിട്ടോളൂ 5000997 ചോദ്യവുമായിട്ട്. ദാ നിങ്ങളൊന്ന് കുഴപ്പിക്കാൻ സന്ദീപാണ് കൂടെയുള്ളത്. റൈറ്റ് ആഫ്റ്റർ ദിസ് ഒരു വണ്ടർഫുൾ ജേണി ഉണ്ട് നമുക്ക്, ആ ഒരു ജേണിയിലോട്ട് കൂടി പോകണം. വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: Accent Entertainment presents Autumn Thullal Movie Teaser Launch. ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ടൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച്, സപ്പോർട്ടഡ് ബൈ ടി സി വൈബ്സ്, ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: This is Radio Suno
0: 91.7 FM,
4: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
7: യു ആർ ലിസണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ

ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിമ്പിളല്ല, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്ര സിമ്പിളാക്കിയില്ല എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ആൾക്കാർക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ലിസ്റ്റിൽ നമുക്ക് ശരി ഉത്തരവുമായിട്ട് എത്തിയിരിക്കുന്നത് വിപിൻ, റൈറ്റ് ആൻസറാണ്. മേരി റാണി രജിൻ റൈറ്റ് ആൻസർ പറയുന്നു. ആസിഫ് നെഹ്ല അസിഫ് റൈറ്റ് ആൻസർ പറയുന്നു. ഓ, രണ്ട് നമ്പർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കിഡ്സ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒമാർ അസിഫ് റൈറ്റ് ആൻസർ. മൂന്ന് നമ്പർ എന്ന് എത്ര ഉണ്ടെന്ന് ആലോചിക്കണേ. ആസിഫ് നെഹ്ല ആസിഫ് കിഡ്സ് എന്നാൽ രണ്ട് മിനിറ്റ് മാറിയിട്ട് അയച്ചിരുന്നെങ്കിൽ ഞാൻ സംശയിക്കില്ലായിരുന്നു, പക്ഷേ കണ്ടുപിടിച്ച് കളഞ്ഞു ഗൈസ്. രതീഷ് റൈറ്റ് ആൻസർ ആണ്. യൂനസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗിരി റൈറ്റ് ആൻസർ. അനീസ് പി പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണോ? അനീസ് റൈറ്റ് ആൻസറാണ്. അഞ്ജന റൈറ്റ് ആൻസർ പറയുന്നു. റിയാസ് മോൻ്റെ ഏജ് ഇതാ ഇത്രയാണ് എന്ന് പറഞ്ഞു, പക്ഷേ ചെറുതായിട്ടൊന്ന് ഉത്തരം മാറിപ്പോയി. കുറേ പേര് 24 പിടിച്ചിട്ടുണ്ട് കേട്ടോ. 24, 42 ആണോന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്, പക്ഷേ അതല്ല. ദീപു ജോയു റൈറ്റ് ആൻസറാണ് പറയുന്നത്. ടിനോ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അരുൺ തോമസ് റൈറ്റ് ആൻസർ. അഖിലേഷ് റൈറ്റ് ആൻസർ പറയുന്നു. റഫീഖ് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ഈ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചോദ്യം അറിയാനായിട്ട് കുറച്ച് പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആൻസറിലേക്കാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. സോ ചോദ്യം ഇങ്ങനെ ആയിരുന്നു, അച്ഛൻ്റെയും മകൻ്റെയും ഏജ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സം 66 എന്നുള്ള ഡിജിറ്റാണ്. ആൻഡ് മകൻ്റെയും അച്ഛൻ്റെയും ഏജ് തമ്മിലുള്ള മറ്റൊരു റിലേഷൻ, അച്ഛൻ്റെ ഏജ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മകൻ്റെ ഏജ് കിട്ടും. സോ അച്ഛൻ്റെ ഏജ് ഇഫറ്റ് ഓൾ ഇറ്റ്സ് 42 ആണെന്നുണ്ടെങ്കിൽ മകൻ്റെ ഏജ് എന്നുള്ളത് 24 ആയിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ കൂടി ഇവരുടെ ഏജുകൾ തമ്മിലുണ്ട്. രണ്ടാമത്തെ ക്ലൂ ഇതായിരുന്നു. മൂന്നാമത്തെ ക്ലൂവിലേക്ക് വരുമ്പോൾ നമുക്ക് മകൻ്റെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ചെറിയ ക്ലൂ തന്നിരുന്നത് 20 താഴെ ആയിരിക്കും മകൻ്റെ ഏജ് എന്നുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി 24 പറയുന്നവരോട് ഹലോ ഗൈസ്, 20 താഴെയാണ് നമ്മുടെ ചെക്കൻ്റെ ഏജ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഉത്തരം അയച്ചോളൂ, കാരണം ഞാൻ ആൻസറിലേക്ക് കടക്കുകയാണ്. ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് പോസിബിലിറ്റീസ് തരാം. അപ്പോൾ അതുകൂടി

പെട്ടെന്ന് മനസ്സിലാലോചിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക. ഒരു ഓപ്ഷൻ എന്നുള്ളത് 66 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 66 എന്നുള്ള ആ ഒരു നമ്പർ കിട്ടണം. സോ 60 or 6 അതൊരു ഓപ്ഷനാണ്. നമ്മൾ 60 എന്ന് എഴുതുമ്പോൾ 06 എന്ന് തിരിച്ച് മകനെ എഴുതാം. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നുള്ളൊരു പെയറാണ്. ഇനി രണ്ടാമത്തെ പെയർ എന്നുള്ളത് 51 and 15. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴും നമുക്ക് 66 ആണ് വരുന്നത്. പിന്നെ ഉള്ളൊരു പെയർ എന്ന് പറയുന്നത് 42 and 24. അവസാനം നമുക്ക് പറയാൻ പറ്റിയ ഒരു പെയർ ആസ് ഇൻ 100 അകത്താണ് ഇത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 33 and 33. അതൊരിക്കലും വരില്ല, കാരണം മകന് അച്ഛൻ്റെ ഏജ് സെയിം വരാൻ ചാൻസ് ഇല്ലല്ലോ. അത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ക്ലൂ, ഇതിൻ്റെ ആവശ്യമേ ഇല്ല ഓപ്ഷൻ്റെ, ബട്ട് ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ബച്ചു ദേ പറയുന്നുണ്ട്, റൈറ്റ് ആൻസർ തന്നെയാണ് ബച്ചുവും പറഞ്ഞിരിക്കുന്നത്. വിപിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ്, നിമിത് റൈറ്റ് ആൻസർ പറയുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ എന്തായാലും എല്ലാ ആൻസേഴ്സും കൺസിഡർ ചെയ്ത് ഞാൻ ഇനി ആ ഒരു റിയൽ ആൻസറിലേക്ക്. ഓബ്വിയസ്ലി ക്ലിയർ കട്ടാണ് ഉത്തരം വൈ, ബിക്കോസ് 20 വയസ്സിന് താഴെയാണെന്ന് പറയുമ്പോൾ ഇതിൽ എടുക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് ഓപ്ഷൻസ് 60 വയസ്സ് 6 വയസ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ 51 വയസ്സ് and 15 വയസ്സ്. പക്ഷേ രണ്ടും നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത് 51 and 15. ഒബ്വിയസ്ലി മകൻ്റെ ഏജ് 15 അച്ഛൻ്റെ ഏജ് 51 ആണ്. അതായിരുന്നു നമ്മുടെ റൈറ്റ് ആൻസർ. കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും തന്നെ കൺഗ്രാചുലേഷൻസ്. മാത്രമല്ല ടിക്കറ്റ്സ് ഒക്കെ വെയിറ്റിംഗ് തന്നെയാണ്. വിന്നേഴ്സ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വിത്ത് മൂവി ടിക്കറ്റ്സ്. ഇപ്പോൾ ഒരു ട്രാക്കിലേക്ക് പോകുന്നു. ഐ ബി ബാക്ക് വിത്ത് എ വണ്ടർഫുൾ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് റിപ്ലൈ ചെയ്യാൻ കാണും. റിപ്ലൈ അല്ല, ഫോൺ എടുത്തങ്ങ് വിളിച്ചേക്കണം. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം എന്തായാലും ദാ കീപ് ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: നൈൻ വൺ സെവൻ ഈവനിംഗ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. ഇന്നും എന്തായാലും നമുക്കൊരു ട്രാവൽ അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തുന്നത്. ഈ ഒരു ട്രാവൽ ഇസ് ഗോയിങ് ടു ബി വർത്ത് ഇറ്റ്, ഒരു ഡൗട്ടും വേണ്ട. വൈ? ബിക്കോസ് ഐ എം ടേക്കിംഗ് യു ടു എ പ്ലേസ്. നമ്മളൊക്കെ ഒരു കാലത്ത് അവിടെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തോട്ട് ഇപ്പോഴും പോകാനുള്ള ആഗ്രഹം എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവലാണ്. ലൈഫിലൊക്കെ ഒരുപാട് ഒരുപാട് ഫ്രീഡംസ് ഒക്കെ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത ഈ ഒരു സ്ഥലത്തേക്ക് കേരളത്തിലുള്ളവർക്ക്, നമ്മൾ മലയാളികൾക്ക് പോവാൻ ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതൽ തന്നെയാണ്. ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്ന, അതേപോലെ തന്നെ ഓരോ മോർണിംഗും സ്പെഷ്യൽ ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ദാറ്റ് ഡെസ്റ്റിനേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ ഗോൾഡൻ കോളേജ് ഡേയ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എവർ സോഫ്റ്റ്വെയർ ജോബ്, ദ ഗാർഡൻ സിറ്റി, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ നമുക്ക് ഈ സ്ഥലത്തിനോടുള്ള ഒരു ഫാസിനേഷൻ ആയിരിക്കാം നമ്മളെ കൊണ്ട് ഈ സ്ഥലത്തെ ഇങ്ങനെ വിളിപ്പിച്ചത്. നമ്മൊരു ബംഗളൂരു, യെസ്, ബംഗളൂരുവിനെ ബേസ് ചെയ്ത ഒരുപാട് കഥകൾ ദേ വരാനുണ്ട്. വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ, ഐ വിൽ ബി ബാക്ക്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ഈ പാട്ട് എന്തായാലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദെർ ഇസ് നോ ഡിബേറ്റ്, വി ആർ ഗോയിങ് സ്ട്രേറ്റ് ഇൻ ടു ദ സോങ്. ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തിയതിനു ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിൽ കൊണ്ടുവരാനുണ്ട്. ആർ ലൈഫ്, എന്റർടൈൻമെന്റ് ആൻഡ് ഓൾസോ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ, ഫുഡ് ലൈഫ്, ട്രാവൽ, അയ്യോ, ഈ കാര്യങ്ങളിലോട്ടൊക്കെ തിരിച്ചു വരാം എന്റെ കൂടെ. ആ ജേണി ഒന്ന് ചെയ്തു തുടങ്ങിക്കോളൂ. ദിസ് ഇസ് എ വണ്ടർഫുൾ ഡെസ്റ്റിനേഷൻ. യു ആർ ലിസണിംഗ് ടു 91.7 FM, നിങ്ങളുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ്എംൽ 917 ഈവനിംഗ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ ഇസ് ബംഗളൂരു. ഈ ഒരു സിറ്റി ഇസ് മാജിക്കൽ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് റീസൺസ് ആയിരിക്കും. ആൻഡ് ദർ ഇസ് നോ ഡൗട്ട് ഓൺ ദിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിലേക്ക് ബാംഗ്ലൂർ എന്നുള്ള ഒരു സിറ്റി, ആ ഒരു സിറ്റി എൻജോയ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്ന് മനസ്സിൽ തോന്നിയത് കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു. ആൻഡ് ക്യാമ്പസ് സെലക്ഷനിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും കയറി ഇരിക്കും എന്നുള്ള ആത്മവിശ്വാസവുമായിട്ട് ചെന്നിരിക്കുന്നത് എച്ച് ആറിന്റെ ഫ്രണ്ടിലാണ്. ആൻഡ് എച്ച് ആർ ഒ ചോദിച്ച ചോദ്യം നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ സെയിം ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് യുവർ ഫസ്റ്റ് പോസ്റ്റിംഗ് ടു ബാംഗ്ലൂർ? അയ്യോ, കീളി പോയ അവസ്ഥയായിരുന്നു ശരിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്റെ സൗണ്ടിലുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ മച്ച് എക്സൈറ്റഡ് ഐ ആം ടു ടോക്ക് അബൌട്ട് ബാംഗ്ലൂർ. അത്രമാത്രം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു ഭാഷ പഠിച്ചു, ബാംഗ്ലൂർ ലൈഫ് സ്റ്റൈലൊക്കെ വിട്ട മറ്റൊരു സിറ്റിയിലേക്ക്, മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആ ഓർമ്മകളൊക്കെ എന്നും ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഏറ്റവും അധികം എനിക്ക് വന്നേക്കുന്ന സ്ഥലപ്പേരുകളാണ് സിൽക്ക് ബോർഡ് ജംഗ്ഷൻ, ഔട്ടർ റിംഗ് റോഡ്, ഇന്ദ്രനഗർ, കോർമംഗല, ബ്രിഗേഡ്. അങ്ങനെ നിങ്ങൾ നിന്ന സ്ഥലം ഏതാണെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. സ്ഥലത്തെ പറ്റിയിട്ടും അതേപോലെ തന്നെ മെമ്മറീസ് ഒക്കെ കേൾക്കാനായിട്ട് ഞാനും റെഡിയാണ്. ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് മോർ സ്റ്റോറീസ് ഓൺ ബംഗളൂരു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റും 53 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: Hi, Nyan Hani Roof.
6: You're listening to
5: Qatar's favorite radio station, Radio Suno 91.7 FM. Kettu kettu kootu kooda.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദർ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. യാത്ര ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പോ, ഇഫ് യു ആർ എ മലയാളി, നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പനും അമ്മയും ആദ്യം തരുന്ന അഡ്വൈസ് ഇങ്ങനെയായിരിക്കും, പോകുന്നതൊക്കെ കൊള്ളാം, അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പഠിക്കണം. അപ്പൊ നമുക്ക് തോന്നുന്ന അച്ഛനും അമ്മയ്ക്കും കൺസേൺ ഉള്ളത് കൊണ്ട് പറഞ്ഞു, അതവിടെ തീർന്നു. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. അച്ഛന്റെയും അമ്മയുടെയും റീതിങ്കിങ് പ്രോസസ് കഴിഞ്ഞ് രണ്ടാമത് എത്തുന്നത്, പോണോ, നിനക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നാ പോരെ, ഇവിടെ ഒരു ഐടി ഹബ് ഇല്ലാതെയാണോ, നീ അവിടെ പോയി കിടന്ന് പണിയെടുക്കാൻ പോണെ, ഇത്ര സുഖ സൗകര്യമൊന്നും അവിടെ കിട്ടൂല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് ദിസ് സിറ്റി ഹാസ് സംതിങ് ദറ്റ് കോൾസ് ഇസ് ബാക്ക്. ഒരേ ഒരു തവണ, ഒറ്റ തവണ പോകുന്ന ഒരാൾക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ സിറ്റി എന്നുള്ളത് മാത്രമല്ല, രാവിലെ ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പ് ദർശനിയിൽ ചെന്ന 15 രൂപയ്ക്ക് കിട്ടുന്ന ഫിൽറ്റർ കോഫി. ഓഫീസിലെ പണിയും തിരക്കും ഒക്കെ കാരണം മിക്കവാറും ആഫ്റ്റർനൂൺ ലഞ്ചിന്റെ കാര്യം സ്കിപ്പ് അടിക്കലായിരിക്കും. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ കൂട്ടിക്കൊണ്ട് പോകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ അങ്ങ് നിൽക്കും. ഈവനിങ് ടൈം ആണെങ്കിൽ നേരെ സെൻട്രൽ ടിഫിൻ റൂമിലേക്ക് പോയി മസാല ദോശ. അതും വെറും മസാല ദോശയല്ല കേട്ടോ, ക്രിസ്പി ബട്ടർ മസാല ദോശ. പറഞ്ഞപ്പോ തന്നെ ആ ടേസ്റ്റ് നാവിലേക്ക് വരുന്നുണ്ട്. നൈറ്റ് ലൈഫ് എന്താണെന്നുള്ളത് ശരിക്കും അവിടെ പോയിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല, രാത്രി തുറന്നിരിക്കുന്ന വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഹോട്ടൽ എംപയർ എന്ന് പറഞ്ഞിട്ട്. ഈ എംപയർ ഹോട്ടൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഹോട്ടൽ തന്നെയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒബ്വിയസ് ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ നമുക്ക് കോർണർ ഹൗസ് ഉണ്ട്. നമ്മുടെ പേ ചെക്ക് ഒക്കെ ക്ലിയർ ആയി ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ കൂട്ടുകാര് ഫസ്റ്റ് പാർട്ടി ചോദിക്കുന്നത് നമുക്ക് ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിക്കാൻ പോവാം കോർണർ ഹൗസിൽ പോയിട്ട്. ഇതും എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡെസ്റ്റിനേഷൻ. അങ്ങനെ ബാംഗ്ലൂരിൽ നിങ്ങളുടെ മറക്കാനാവാത്ത ഡെസ്റ്റിനേഷൻ ഏതാണോ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. അയ്യോ, ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ, ഗുൾമോഹ ട്രീസ് രണ്ട് സൈഡും ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ആ ട്രീസ് ഇങ്ങനെ നിൽക്കുമ്പോൾ നടുക്കൂടെ ബൈക്കിൽ പോകുന്ന നന്ദി ഹിൽസിലേക്ക് തണുപ്പായിരിക്കും, ഒരു ഫോഗി അറ്റ്മോസ്ഫിയറും ഭയങ്കരമായിട്ടുള്ള ഒരു ലൈറ്റ് വിഷനും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ വിഷ്വൽസ് ഒക്കെ ഒന്ന് മനസ്സിലെങ്കിലും പോയി ക്യാപ്ചർ ചെയ്യണം. എത്ര കാശ് കൊടുത്താലും ഏത് എച്ച് ഡി ക്യാമറയിൽ ഇതൊക്കെ കണ്ടാലും നമുക്ക് ആ ഫീൽ കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു ട്രാവൽ ടു ദിസ് പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ. ആദ്യമായിട്ട് ബംഗളൂരു കെമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ റീച്ച് ചെയ്യുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്നത് കന്നഡ ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു കന്നഡ ട്രാൻസ്ലേഷൻ ബുക്കായിരുന്നു. ഇറ്റ് വാസ് ഓഫ്

യൂസ് പക്ഷേ അവിടെ ലോക്കൽസുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ഇത്രയും എളുപ്പമുള്ള ഒരു സിറ്റി ഇല്ല. അപ്പോ ബാംഗ്ലൂർ പോയിട്ട് കന്നഡ ഗൊത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൊത്തില്ല എന്നിപ്പോ പറയേണ്ട ആവശ്യമില്ല. സ്വൽപ്പ സ്വൽപ്പ ബർത്തേ, നിങ്ങൾ പഠിച്ച കന്നഡയൊക്കെ ദാ സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ അറിയാനായിട്ട്. ഒരു ചെറിയ ഓർമ്മ പുതുക്കൽ വെയിറ്റിംഗ് ആണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബഹാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings. 917 Evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: എന്താണ് എൻ്റെ ഇൻബോക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എത്രമാത്രം ആ ഒരു സിറ്റിയെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. വെരി ഫസ്റ്റ് മെസ്സേജ്, ആദ്യത്തെ മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ ഇമോഷണലി ഞാൻ ഡാമേജ് ആയി പോയി. 14 ബ്യൂട്ടിഫുൾ ഇയേഴ്സ്. വൈശാഖ് ബ്രോ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ബട്ട് ഐ വുഡ് സേ യു ആർ ലക്കി. 14 വർഷം ഇസ് നോട്ട് എ സ്മോൾ ടെനുവർ ഇൻ ബാംഗ്ലൂർ. വൈശാഖ് ബ്രോയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, 14 ബ്യൂട്ടിഫുൾ ഇയേഴ്സ് ഇൻ ബാംഗ്ലൂർ. ദ സിറ്റി ട്രാൻസ്ഫോംഡ് മൈ കരിയർ, ഷേപ്ഡ് മൈ dreams and gave me countless memories that I will cherish forever. Not a single day passes without thinking about Bangalore. Every street, every moment and every relation holds a special place in my heart. Those memories are priceless and they still bring tears to my eyes whenever I look back. Forever grateful. I don't know why I am crying here. Bro, showtime bro. ഇപ്പോൾ பண்ணலாமா? Jokes apart, നമുക്ക് ആ ഒരു സിറ്റി തന്നേക്കുന്ന ഓർമ്മകൾ അത്രമാത്രം പ്രഷ്യസ് ആണ്, അത്ര ക്ലോസ് ടു ഹാർട്ട് ആണ്. ഇനി കന്നഡ, ഇവിടുത്തെ ഒത്തിരി പേര് നമുക്ക് കന്നഡ അയക്കുന്നുണ്ട്. അമിത് മെസ്സേജ് അയച്ചേക്കുന്നത്, കന്നഡ ഗൊത്തില്ല, എഷ്ടു എന്ന് ചോദിച്ചാൽ അതാണ് കേട്ടോ അവിടെ പോയിട്ട് ആദ്യം പഠിക്കുന്നത്. ഏതെങ്കിലും കടകളിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ കാശിന്റെ കാര്യത്തിന് എഷ്ടു എത്രയായി എന്നുള്ളതാണ് എഷ്ടു എന്ന് ചോദിക്കുന്നത്. റമീസ് ബ്രോദേ ഏനായിത്തു മക എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏനായിത്തു മക മീൻസ് എന്ത് പറ്റി മോനെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. വൈ ബിക്കോസ് എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സ്വൽപ്പ സ്വൽപ്പ ബർത്തേ ഓക്കെ, അത് ദിവ്യയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വന്നേക്കുന്ന ചന്ന ഗിദിയ, ചന്ന ഗിദിരി ഹൗ ആർ യു എന്നുള്ള മീനിങ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ തിരിച്ച ചന്ന ഗദീനി എന്ന് പറഞ്ഞാൽ ഓക്കെ സുഖമാണ് എന്നുള്ളതാണ്. എവിടെ നിന്ന് ആണ് എന്ന് ചോദിക്കുന്നതിന് ഹെഗ്ഗി ദീരി എന്ന് പറയാറുണ്ട്. ഈ മെസ്സേജ് വരുൺ ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ബാംഗ്ലൂർ എന്നുണ്ടല്ലേ, ഹൗ മെനി ഓഫ് യു ആർ ഫ്രം ബാംഗ്ലൂർ? ഒന്ന് ഒരു സ്മൈലി ഇടാൻ മറക്കണ്ട കേട്ടോ. ജസ്റ്റ് വോണ്ട് ടു ഗോ ത്രൂ യുവർ നെയിംസ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഓട്ടോയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഊബറിലൊക്കെ കയറുമ്പോൾ നീ എല്ലി ഹോഗ ബൈക്കു എന്ന് ചോദിച്ചാൽ എവിടേക്കാണ് പോകേണ്ടതെന്നാണ്. ലോട്ട് ഓഫ് മെമ്മറീസ്, സത്യം. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതായിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫ്രണ്ട്സ്, അവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആണ്. ഫോർഎവർ ഇൻ കണക്ട് ഇൻ കോൺടാക്ട്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് രാത്രി അവരെ പോയി കോൺടാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഉറക്കമായിരിക്കും കേട്ടോ. സത്യം, അവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. അത്രമാത്രം ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്ന ആ സിറ്റിക്ക് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ ദേ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുകയാണ്. സദ്യമാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സഫാരി മോൾ അബുഹമറിൽ. അതിഥികളായെത്തുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ജി മാർത്താണ്ഡൻ. ആക്സൺ എന്റർടൈൻമെന്റ് പ്രസൻസ് ഓട്ടം തുള്ളൽ മൂവി ടീസർ ലോഞ്ച് സപ്പോർട്ടഡ് ബൈ ടിസി വൈബ്സ് ജ്വല്ലറി പാർട്ണർ സ്കൈ ജ്വല്ലറി, ട്രാൻസ്പോർട്ടേഷൻ പാർട്ണർ സ്പ്ലെൻഡഡ് റെന്റി കാർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ശരിക്കും ബാംഗ്ലൂർ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ നമ്മളെ കണക്ട് ചെയ്യാറുണ്ട് ബാംഗ്ലൂരിലേക്ക്. ഐ എം നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് മാത്രമല്ല, ആ സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്ന പാട്ടുകൾ. അങ്ങനെ എന്തെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ ദേ ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സ് ആണ് ഞാൻ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരാം. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ, 5000 997. ഇതിപ്പോൾ സജഷൻ വന്ന ഒരു സോങ്ങാണ്. എന്തായാലും ഈ ഒരു സോങ് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
0: and
1: Marza Hypermarket Be Fresh Be You Visit your nearest store today
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. എനിക്ക് ചെറുതായിട്ടൊന്ന് ടറ്റ പോയി ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. 917 ഈവനിങ്സ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അടിപൊളി ഓർമ്മ, ഇന്നത്തെ ദിവസത്തേക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്ന പ്രതീക്ഷയിൽ ഞാനും ഒരു ചെറിയ ടറ്റ പോയി ബൈ പറയുകയാണ്. ഓഫ് കോഴ്സ് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോയത്. ഇന്ന് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ആ കാര്യമൊന്നും മറന്നു പോയിട്ടുണ്ട്. ആരെങ്കിലും എന്നെയും കൂടെ ഒന്ന് ഓർപ്പിക്കണ്ടേ?
1: Water bill. Stay hydrated and stay tuned.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: ഡീഹൈഡ്രേഷൻ വരാണ്ട് മാക്സിമം വാട്ടർ കണ്ടന്റ് ബോഡിയിലേക്ക് എത്തിക്കുക. ആൻഡ് ഒരു കാര്യം വിട്ടുപോയത്, ബാംഗ്ലൂരിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ശരിക്കും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നത് ആദ്യം പോകുമ്പോൾ പഠിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഊട്ടായിത്ത എന്ന് ചോദിക്കും. സനൽ മോഹനാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഊട്ടായിത്ത എല്ലാവരും ആയെങ്കിൽ പോയി പെട്ടെന്ന് ഉഷാറായിട്ട് കിടന്നുറങ്ങിക്കോളൂ. നല്ലൊരു ഗുഡ് സ്ലീപ്പ് ആൻഡ് തോട്ട്സ് അബൌട്ട് യുവർ ഫേവറേറ്റ് പ്ലേസസ് ഇതൊക്കെ ചിന്തിച്ച് ഒരു നല്ല ലൈറ്റ് മ്യൂസിക് ഒക്കെ കേട്ട് കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. എൻജോയ് ദ ടൈം. എൻജോയ് ദ ടൈം പറഞ്ഞു പോകുമ്പോൾ ഇന്ന് സുനോ മെലഡീസിൽ ഒരുപാട് വണ്ടർഫുൾ സോങ്സ് വരുന്നുണ്ട്. ആൻഡ് ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഓഫ് കോഴ്സ് മൂവി വിശേഷങ്ങളല്ല, പാട്ടിൻ്റെ വിശേഷങ്ങളായിട്ട്. ആ പാട്ടിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേയിരിക്കൂ. This Katha's happiness frequency. Kete kete. Kutu kuda. See you all. Take care. Ta-ta-ta-ta-ta.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. യെസ്, സുനോ മെലഡീസിലൂടെ അങ്ങനെ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. സുനോ മെലഡീസിലൂടെ നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളും കഥകളും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാട്ടോ, ആജി ബോബി 2020 എന്ന ഇൻസ്റ്റാ പേജിലൂടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ദിവസത്തെ എല്ലാ തിരക്കുകൾക്ക് ശേഷം നമ്മൾ നമുക്കായി കുറച്ച് സമയം മാറ്റി വെക്കുന്ന ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ പോവുകയാണ് അല്ലേ. എല്ലാ തിരക്കുകളൊക്കെ മങ്ങി മങ്ങി സിറ്റി ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓഫായി വരുന്ന സമയത്താണ് നമ്മുടെ സുനോ മെലഡീസ് തുടങ്ങുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഇന്നത്തെ കാലത്തൊക്കെ മലയാള സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് ഐറ്റം സോങ്സ് ഭയങ്കര പോപ്പുലറായി, അതിപ്പോൾ ലിറിക്കൽ റാപ്പ് സോങ്ങിലേക്കാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഇതുപോലെ ട്രെൻഡിങ്ങിൽ നിന്നൊരു സംഭവമായിരുന്നു ഡിസ്കോ സോങ്സ്. അന്നത്തെ ഡിസ്കോ കിങ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബപ്പിദ, ആഡി ബർമൻ സാറ്, ഷ്യാം സാറ്, കെ ജെ ജോയ് സാറൊക്കെയാണ്. ഇന്ത്യൻ മ്യൂസിക്കില് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് മിക്സ് ചെയ്യാൻ ഇവര് ചെയ്ത ധൈര്യം അന്നത്തെ കാലത്ത് ഒരു ഡെയറിങ് സ്റ്റെപ്പ് തന്നെയാണ് ഇല്ലേ. ഇന്നും നമ്മൾ ഡിസ്കോ സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി 70s, 80s, 90s റെട്രോ ഡിസ്കോ സോങ്സ് തന്നെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അത്രയും ഇമ്പാക്ട് ഉള്ള ഡിസ്കോ സോങ്സ് ഇപ്പൊ പോലും ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പലരും അതിന്റെ റീക്രിയേറ്റ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് സുനോ മെലഡീസിലൂടെ പഴയ റെട്രോ ഡിസ്കോ സോങ്ങിലൂടെ ഒന്ന് പോയാലോ എന്ന്. റെഡിയല്ലേ? ഇത്തിരി വോളിയം ഒക്കെ കൂട്ടി വെച്ചോ. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് 1979 പുറത്തിറങ്ങിയ പ്രഭു എന്ന ചിത്രത്തിലെ പാട്ട്. ഒബ്വിയസ്ലി എനിക്കറിയാം ഒരുപാട് പേരുടെ മനസ്സിൽ പാട്ട് വന്നു കാണും. ഈ പാട്ട് സിനിമയിൽ ഒരു വലിയൊരു ക്ലബ് ഡാൻസ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആക്ട്രസ് സീമയുടെ ഗംഭീരമായ ഒരു ഡാൻസ്. ഈ പാട്ടിന്റെ പ്രധാന ആകർഷണം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ രണ്ട് സൂപ്പർ താരങ്ങൾ ഈ സീനിലുണ്ട്, പ്രേംനസീർ സാറും ജയൻ സാറും. തമിഴിലും മലയാളത്തിലും ഒട്ടനവധി ഹിറ്റുകൾ കൊടുത്ത ശങ്കർ ഗണേഷ് കൂട്ടുകെട്ടാണ് ഈ പാട്ടിന് മ്യൂസിക് ചെയ്തേക്കുന്നത്. അക്കാലത്ത് തമിഴ് സിനിമകളിൽ ഈ ഒരു ട്രെൻഡ് വളരെ ഫാസ്റ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ടൈമാണ്. അതേ ശൈലിയാണ് ഇവർ ഈ പാട്ടിലും വെച്ചേക്കുന്നത്. മലയാളത്തിൽ അതുവരെ വന്നിരുന്ന സാധാരണ പ്രണയഗാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ്. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഏറ്റുമാനൂർ ശ്രീകുമാറാണ്. അദ്ദേഹം ഒരു ക്ലബ് ഡാൻസ് ആണെങ്കിൽ പോലും ഒട്ടും സെൻഷ്വാലിറ്റി മിക്സ് ചെയ്യാതെയാണ് മാക്സിമം അദ്ദേഹത്തിന്റെ വരികൾ ഈ പാട്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എങ്ങനെയാ തുടങ്ങുക?

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ കുറച്ച് ഡിസ്കോ സോങ്സ്, പഴയ ഐറ്റം സോങ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്, അതുവഴിയുള്ളൊരു യാത്രയാണ്. റെട്രോ ഡിസ്കോ ആൻഡ് ഐറ്റം സോങ്സ് എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു മേജർ ഫാക്ടർ ആയിരുന്നു ഈ പാട്ടുകൾ. ഇത് കേട്ട് തന്നെയായിരുന്നു തിയേറ്ററുകളിൽ പലരും എത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാ എന്ന് ചോദിച്ചാൽ 1982 പുറത്തിറങ്ങിയ ഡിസ്കോ ഡാൻസർ. എനിക്ക് തോന്നുന്നു ഡിസ്കോ സോങ്സിന്റെ ഒരു തരംഗം ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ സോങ്സ് എത്തിച്ചത് ഡിസ്കോ ഡാൻസറിലൂടെയാണ്. ജിമ്മി ജിമ്മി ആജ ആജ എന്നൊരു സോങ് ഉണ്ട്. ഇതൊരു സാധാരണ സിനിമാ പാട്ടായിട്ട് മാത്രം കാണേണ്ട, ഒരു ഇന്റർനാഷണൽ ഇന്നത്തെ

കൂടുതൽ മനോഹരമാക്കി എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഈ പാട്ടുണ്ടാക്കിയ തരംഗം ചെറുതല്ല. 100 കോടി 500 കോടി 1000 കോടിയൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്. 100 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഡിസ്കോ ഡാൻസർ ആണ്. റഷ്യയില് അന്നത്തെ കാലത്ത് ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ 12 കോടിയിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. റഷ്യയിലൊക്കെ കല്യാണങ്ങളിലും റേഡിയോകളിലും വലിയ ഹിറ്റാണ്. ആ നാട്ടിലെ പ്രായമായ ആളുകളോട് ഈ പാട്ടിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഇന്നും കാണാം അവരുടെ കണ്ണുകളിലെ ആ എക്സൈറ്റ്മെന്റുകളും ഓർമ്മകളും.

0: सुनो मेलोडीज
1: റേഡിയോ സുനോ ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസ് അല്ല, ഒരു ഇച്ചിരി റെട്രോ ഡിസ്കോ ഐറ്റം സോങ് വൈബിലൂടെയാണ് നമ്മുടെ യാത്ര. ഓരോ ജനറേഷൻ അവരവരുടെ കാലഘട്ടത്തില് വൈബ് ചെയ്തിരുന്ന ഗാനങ്ങൾ സത്യത്തിൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ, ഇല്ലേ? ഇക്കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലറിയാം റാപ്പ് സോങ്ങുകളിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഒരു 70s, 80s, 90s ഡിസ്കോ അല്ലെങ്കിൽ ഐറ്റം സോങ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു ഹരമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ആ പാട്ടുകൾ ഇന്ന് കേട്ടാലും ഏത് ജനറേഷൻ ആണെങ്കിലും അടങ്ങി എഴുതി കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി മൂവ് ചെയ്യും. അത്ര കിടലൻ എക്സ്പെരിമെന്റൽ ബീറ്റുകളൊക്കെയാണ് അന്നത്തെ മ്യൂസീഷ്യൻസ് ഈ പാട്ടുകളിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് 1985 പി ജി വിശ്വംഭരൻ സാറ് സംവിധാനം ചെയ്ത ഈ തണലിൽ ഇത്തിരി നേരം എന്ന സിനിമയിലെ ഡിസ്കോ ഡിസ്കോ എന്ന പാട്ടാണ്. ഓർമ്മയുണ്ടോ? മലയാള സിനിമയ്ക്ക് വെസ്റ്റേൺ ബീറ്റുകളും ഡിസ്കോ സംഗീതവും പരിചിതമാക്കിയത് സംഗീത സംവിധായകൻ ശ്യാം സാറാണ്. അദ്ദേഹം തന്നെയാണ് ഈ പാട്ടും കമ്പോസ് ചെയ്തേക്കുന്നത്. സിന്തസൈസേഴ്സും വെസ്റ്റേൺ ഡ്രം ബീറ്റുകളും ഗംഭീരമായി ഉപയോഗിച്ച ഒരു പാട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അന്നത്തെ ക്ലബുകളിലും കോളേജ് ഡേകളിലൊക്കെ സ്ഥിരമായിട്ട് ഈ പാട്ട് വരാറുണ്ടായിരുന്നു എന്നാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ 5 ഒരു മോർണിംഗ് ഡാൻസ് ടാസ്കിൽ ഈ പാട്ട് കൊടുത്തപ്പോൾ വീണ്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. ഒന്ന് ഓർത്തെടുത്താലോ ഈ പാട്ട്?

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെ ഇച്ചിരി റെട്രോ ഡിസ്കോ സോങ്സിലൂടെ ഉള്ള ഒരു യാത്രയാണ്. 1987 പുറത്തിറങ്ങിയ ഒരു തമിഴ് ഡിസ്കോ സോങ് കേട്ടാലോ, കാതൽ പതിഷ് എന്ന ചിത്രത്തിലെ പാട്ട്. 80s ലോകമെമ്പാടും അമേരിക്കൻ പോപ്പ് താരം മൈക്കൽ ജാക്സന്റെ ഡാൻസ് ഒക്കെ വലിയ തരംഗമായിരിക്കുന്ന സമയം. ഈ പാട്ടിൽ കമലാസൻ സാറ് അതുകൊണ്ട് തന്നെ ഒരു വെസ്റ്റേൺ പോപ്പ് രീതിയും മൈക്കൽ ജാക്സൺ ഡാൻസ് സ്റ്റെപ്പും ഒക്കെ മിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അക്കാലത്ത് തമിഴ് സിനിമയിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിന്തസൈസറുകളും വെസ്റ്റേൺ പ്രോഗ്രാമിങ്ങും അത്രയ്ക്ക് ആക്റ്റീവ് ആയില്ല. എന്നാൽ ഇളയരാജ സാറ് വളരെ കൃത്യതയുള്ള വെസ്റ്റേൺ ഡ്രം മെഷീൻ ബീറ്റുകൾ ഉപയോഗിച്ച് ഈ പാട്ടിനെ ഒരു ഇന്റർനാഷണൽ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. വെസ്റ്റേൺ മ്യൂസിക്കിനോടൊപ്പം തന്നെ തമിഴ് നാടൻ പാട്ടുകളിലെ ചില വായ്താരികളും കൂടി ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു.

ഇത് പാടിയിരിക്കുന്ന എസ് പി ബി സാറും ജാനകി അമ്മയാണ്. ഇവരിത് ലൈവ് പാടുമ്പോൾ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചു ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിക്ക് പാടുന്ന പോലെ നമുക്കും പാടാമെന്ന്. മാത്രമല്ല രണ്ടുപേർക്ക് വേണ്ടിയിട്ട് എസ് പി ബി സാർ ഇതിൽ പാടുന്നുണ്ട്, കമൽഹാസൻ സാറും അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ശ്രദ്ധിച്ചാൽ അറിയാം എസ് പി ബി സാർ രണ്ടുപേർക്കും വേണ്ടി വോയിസ് നല്ല രീതിയിൽ മാറ്റി മാറ്റിയാണ് പാടുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആ പാട്ടിലേക്കൊന്ന് പോകണ്ടേ.

ബാക്ക് ടു റേഡിയോ സുനോ. ഭാവ്യാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെ നമ്മൾ ഇച്ചിരി റെട്രോ ഡിസ്കോ ഐറ്റം സോങ്സിലൂടെ ഉള്ള ഒരു യാത്ര. 70s 80s എന്ന് പറയുന്ന എനിക്ക് തോന്നി ഇപ്പോഴും 70s 80s 90s പാട്ടുകളോടുള്ള ഇഷ്ടക്കൂടുതൽ എല്ലാവർക്കും ഉണ്ട്. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാതെയാണെങ്കിൽ നമ്മൾ കൂടെ പാടും, ഒരുപാട് നല്ല ഓർമ്മകൾ വരും. സ്പെഷ്യലി നമ്മൾ ഇന്ന് കേൾക്കുന്ന പല ഡിസ്കോ റെട്രോ വൈബ് സോങ്സ് ഒക്കെ ഒരു കാലത്ത് പലരുടെയും കോളേജ് ലൈഫിൻ്റെ ഒക്കെ ഒരു ഓർമ്മകൾ തന്നെ ആയിരിക്കും, ഇല്ലേ? അങ്ങനെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാന്നല്ലേ? ഈ പാട്ട് എനിക്ക് ഉറപ്പാണ് എന്നെ കേൾക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എപ്പോഴെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. തലയിലൊക്കെ ഒരു ഗോൾഡൻ ബെൽറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ കെട്ടി മിന്നിത്തെന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എപ്പോഴെങ്കിലും 1984 പുറത്തിറങ്ങിയ കാണാമറിയത്ത് എന്ന സിനിമയിലെ ഒരു മധുരക്കിനാവൻ. എനിക്കത് മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് ഡിസ്കോ റെട്രോ പാട്ട് എന്ന് വേണം പറയാൻ. എന്നാൽ ഇത് സിനിമാ വിഷ്വലി ഡിസ്കോവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. ഡയറക്ടർ ഐ വി ശശി സാറും തിരക്കഥാകൃത്ത് പി പത്മരാജൻ സാറും പിന്നെ മലയാളത്തിന്റെ ഡിസ്കോ കിംഗ് എന്ന് നമുക്ക് പറയാവുന്ന റഹ്മാൻ സാറും കൂടെ ഈ സിനിമയിൽ ഈ പാട്ടിന് കൊടുത്തേക്കുന്ന ഒരു ഭംഗി, ഓ യെസ്, ശോഭന മാമു. ഈ ഒറ്റപ്പാടിൽ അദ്ദേഹത്തിന്റെ സ്പീഡുള്ള ഡാൻസ് സ്റ്റെപ്പൊക്കെ അക്കാലത്തെ യുവാക്കളുടെ ഇടയിൽ റഹ്മാൻ എന്ന ആക്ടറിന് ഒരു വലിയ ഒരു ഇമ്പാക്ട്, ഒരു യൂത്ത് ഐക്കണൊക്കെ ആക്കി മാറ്റിയ സോങ്ങാണെന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ വരികൾ എഴുതിയ ശേഷമാണ് ശ്യാം സാറ് മ്യൂസിക് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിൽ ശ്യാം സാറ് ചെയ്തത് വെസ്റ്റേൺ ശൈലിയിലുള്ള അതീവ സ്പീഡുള്ള ഡിസ്കോ ബീറ്റുകളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന് പറ്റുന്ന രീതിയിൽ വരികളൊന്നും എഴുതിയേക്കെന്റെ ബിച്ചു തിരുവല്ല എന്ന് പറഞ്ഞാണ് ശ്യാം സാർ ഇരുന്നത്. സത്യത്തിൽ ബിച്ചു തിരുവല്ല സാറിന് ഇതൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഈ സ്പീഡ് ബീറ്റിനനുസരിച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടിന് വരികൾ എഴുതണമല്ലോ. പക്ഷെ ബിച്ചു തിരുവല്ല സാറോ വിട്ടുകൊടുക്കാൻ വളരെ മനോഹരമായി ആ ഫാസ്റ്റ് ബീറ്റിനനുസരിച്ച് അദ്ദേഹം വരികളും എഴുതി. അതെല്ലാം നമ്മൾ ഇന്നും ഏറ്റുപാടുന്നു, ഡാൻസും ചെയ്യുന്നു.

0: सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
3: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: Hi, this is Sushin Shyam.
8: You're listening to
7: Radio Suno 91.7.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ഇത്തിരി റെട്രോ ഡിസ്കോ ഐറ്റം സോങ്സ് വൈബിലൂടെയുള്ള യാത്ര. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നായിക ഉറങ്ങാൻ കിടക്കുമ്പോൾ നായകൻ എവിടെയോ ദൂരത്ത് നിന്ന് നായികയ്ക്ക് വേണ്ടി നായിക ഇംപ്രസ് ചെയ്യാനുള്ള പാട്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഇപ്പോഴത്തെ സിനിമയിൽ നമുക്ക് ഇനി ഓർക്കേ വേണ്ട, വരാൻ പോകുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കണം ഇതുപോലത്തെ ഡിസ്കോ റെട്രോ വൈബ് ഐറ്റം സോങ്സും മലയാള സിനിമയിൽ. ഇനി അങ്ങനെ പ്രതീക്ഷിക്കണോ? എനിക്ക് തോന്നുന്നില്ല. സിറ്റുവേഷനും കഥകളൊക്കെ കുറേം കൂടി റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അൺറിയലിസ്റ്റിക് ആയ ചില കാര്യങ്ങളിലൂടെയും പോകണമല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കോ റെട്രോ വൈബിലൂടെ പോവാമെന്ന് വിചാരിച്ചത്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഇന്നും ഗാനമേളകളിൽ ചിലപ്പോൾ പാടുന്നുണ്ടായിരിക്കും. കുർബാനി എന്ന സിനിമയിലെ ലേല ഓ ലേല. പക്ഷേ ഈ പാട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതല്ലായിരുന്നു. ഡയറക്ടർ ഫിറോസ് ഖാൻ ആദ്യം ഖസക് എന്നൊരു പേരിൽ ഒരു സിനിമ പ്ലാൻ ചെയ്തു. ആ സിനിമയ്ക്കായിട്ട് ഈ പാട്ട് മുഴുവൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ സിനിമ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത പാട്ട് കളയാൻ പക്ഷെ അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. അങ്ങനെയാണ് കുർബാനി എന്ന പുതിയ സിനിമ വന്നപ്പോൾ ആ കഥയിലേക്ക് ഈ ക്ലബ് ഡാൻസ് രംഗം കൂടി കൂട്ടിച്ചേർത്തത്. ഈ പാട്ടിന്റെ ഡ്രം ബീറ്റുകൾ അക്കാലത്ത് ഭയങ്കര ഹിറ്റാ. 1975 ഇറങ്ങിയ ചിക്കാനോ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ പോപ്പ് ഗാനത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ബീറ്റ്സ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഇന്ത്യൻ തബലയും റോട്ടോ ഡ്രംസും ചേർത്തപ്പോൾ അതൊരു പുതിയ വിപ്ലവമായി മാറി. സിനിമയിൽ വില്ലൻ വേഷത്തിലൂടെ പ്രശസ്തനായ അംജദ് ഖാൻ സ്റ്റേജിലിരുന്ന് വലിയ ആവേശത്തോടെ ഡ്രംസ് വായിക്കുന്ന സീൻ ഈ പാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം അംജദ് ഖാൻ അല്ല ആ ഡ്രംസ് പ്ലേ ചെയ്യുന്നതെന്നുള്ളത്. മ്യൂസിക് ഡയറക്ടറായ കല്യാൺജിയുടെ സഹോദരൻ ബാബ്ലയാണ് ആഫ്രിക്കൻ ശൈലിയിലുള്ള ആ ഡ്രം ബീറ്റുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വായിച്ചതും ആ സീനിൽ അദ്ദേഹത്തിന്റെ കൈകളാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ടാണ് റോട്ടോ ഡ്രംസ് എന്ന ഉപകരണം ഇന്ത്യൻ സിനിമയിലും കൊണ്ടുവരുന്നത്. അത് ഈ പാട്ടിലൂടെയായിരുന്നു പ്രശസ്തമായതും. പ്രശസ്ത സംഗീത സംവിധായകർ കല്യാൺജി ആനന്ദ്ജി കൂട്ടുകെട്ടിൽ വന്ന ഈ പാട്ട് അക്കാലത്ത് കിഷോർ കുമാർ ലതാജിയൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ ഈ പാട്ട് പാടാനായിട്ട് ഫിറോസ് ഖാൻ തിരഞ്ഞെടുത്തത് കിഷോർ കുമാറിന്റെ മകനായ അമിത് കുമാറിനെ പ്രശസ്ത ഗായിക കാഞ്ചനുമാണ്.

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
1: एक्शन
2: मने दिनेशा अतिमोहमान अतिमोहम
1: हॉरर तनिक പോകാൻ അനുവാദം ഇല്ല ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
1: ഇഷ്ട ജോണറി ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
4: This is Radio Suno
6: 91.7 FM
4: Qatar's favorite radio station

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയുടെ കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിലൂടെ റെട്രോ, ഡിസ്കോ ആൻഡ് ഐറ്റം സോങ്സിലൂടെയുള്ള യാത്ര. വീണ്ടും നമ്മൾ 1980 ഒരു മലയാളം റെട്രോ വൈബ്, ഒരു ഹാഫ് ഡിസ്കോ സോങ് എന്ന് വേണം പറയാനായിട്ട്. മീൻ എന്ന മൂവിയിലെ ഉല്ലാസ പൂത്തിരികൾ എന്ന പാട്ട് മറക്കില്ലല്ലോ. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ ദർബാരി കന്നഡ എന്നത് വളരെ ഗൗരവമുള്ളതും അല്പം വിഷാദവുമായ ഒരു രാത്രി രാഗമാണ്. സാധാരണ ഈ ഭക്തിഗാനങ്ങൾക്കോ വിരഹഗാനങ്ങൾക്കോ ആണ് ഈ രാഗം കൂടുതൽ ഉപയോഗിക്കാറുള്ളത് എന്നാണ് കേട്ടേക്കുന്നത്. എന്നാൽ സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാഷ് ഈ രാഗത്തെ എടുത്ത് തികച്ചും റൊമാൻറ്റിക്കും വളരെ ഫാസ്റ്റ് ലൈറ്റ് മ്യൂസിക്കുള്ള ട്രാക്കാക്കി മാറ്റി. ഈ വെല്ലുവിളി നിറഞ്ഞ രാഗത്തെ ഇത്രയും ജനപ്രിയമായൊരു പ്രണയഗാനമാക്കി മാറ്റിയത് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്. അവിടം കൊണ്ട് തീരുന്നില്ല, ഇത് എഴുതിയേക്കുന്നത് യൂസഫ് അലി കേച്ചേരി സാറാണ്. വളരെ ലളിതമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിലൊരു ഹിഡൻ സീക്രറ്റ് ഉണ്ട്. അതീവ ഗൗരവമുള്ള സംസ്കൃത പദങ്ങളാണ് ഈ പാട്ടിന്റെ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്.

ഇങ്ങനത്തെ ഒരുപാട് പ്രയോഗങ്ങൾ ഈ പാട്ടിലുണ്ട്. ഞാൻ പറയുന്നതിലും കേട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? ആ ഒരു കാര്യം കൂടി, ഈ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നും ഈ പാട്ടിൽ വിഷ്വലിലുള്ളത് ജയൻ സാറാണെന്ന്. അല്ല, ആ കാലഘട്ടത്തിലെ ചോക്ലേറ്റ് ഹീറോ ജോസ് ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്.

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇല്ലെങ്കിൽ ഒക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ആർ ജെ ബോബി 2020 ബിക്കോസ് ഒരുപാട് പേരുടെ ഒരു നൊസ്റ്റാൾജിക് റൈഡ് ആയിരിക്കണം ഈ ഡിസ്കോ സോങ്സും ഈ ഐറ്റം റെട്രോ വൈബ് പാട്ടുകളൊക്കെ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 1981 പുറത്തിറങ്ങിയ യാറാന എന്ന ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ സാറ ജമാന ഹസീനോ ക ദിവാന എന്ന പാട്ട്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയ ഒരു ഡിസ്കോ സോങ്സിൽ ഒന്നാണ്. മെഗാസ്റ്റാർ ദ ലെജൻഡ് അമിതാഭ് ബച്ചൻ സാർ വളരെ തിളങ്ങുന്ന കുറേ ബൾബുകൾ ഘടിപ്പിച്ച് ഒരു പ്രത്യേക ജാക്കറ്റൊക്കെ ഇട്ട് ഈ പാട്ടിൽ ഡാൻസ് ചെയ്യുന്നത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹോളിവുഡ് മൂവിയായ ദി ഇലക്ട്രിക് ഹോസ്മാൻ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് ഈ ഡ്രസ്സിൽ ലൈറ്റുകൾ വെക്കാം എന്നൊരു ഐഡിയ ബച്ചൻ സാർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഓർക്കണം, അക്കാലത്ത് ഇന്നത്തെ പോലെ LED ലൈറ്റ്സോ സേഫ് ആയിട്ടുള്ള ബാറ്ററി ലൈറ്റ്സോ അങ്ങനൊന്നും ഇല്ല. സാധാരണ ബൾബുകളാണ് വസ്ത്രത്തിൽ തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ മെയിൻ വയറ് നേരിട്ട് പ്ലഗ് പോയിന്റിലേക്കായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ബച്ചൻ സാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് പലതവണ ചെറിയ രീതിയിലുള്ള ഒരു കറന്റ് അടിക്കുമായിരുന്നു. പേടി കാരണം അദ്ദേഹം പലപ്പോഴും ചാടിയും വിറച്ചുമൊക്കെയാണ് ഡാൻസിന്റെ സ്റ്റെപ്പുകൾ ചെയ്തിരുന്നത്. പക്ഷെ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അസാധ്യമായ ഒരു ഡിസ്കോ ഡാൻസ് സ്റ്റെപ്പായി പ്രേക്ഷകർക്ക് അത് തോന്നി. ബൾബുകൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സ്വിച്ച് ബച്ചൻ സാറിന്റെ പോക്കറ്റിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുമുണ്ടായിരുന്നു. അക്കാലത്ത് പുതിയതായി നിർമ്മിച്ച കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്ര സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. വെറും 12,000 പേർക്കാണ് ഈ സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ കഴിയുന്നത്. പക്ഷെ അമിതാഭ് ബച്ചൻ സാറിനെ കാണാൻ 50,000-ലധികം ആരാധകരായിരുന്നു അന്ന് അവിടെ തടിച്ചുകൂടിയത്. തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൊൽക്കത്ത പോലീസ് കുറെ ബുദ്ധിമുട്ടിയ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ രാജേഷ് റോഷനാണ് ഇതിന്റെ സംഗീതം ഒരുക്കിയേക്കുന്നത്. അതിന്റെ എനർജി കുറച്ചുകൂടെ കൂടിയേക്കുന്നത് ഒബ്വിയസ്ലി കിഷോദാന്റെ ശബ്ദം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ടുകളൊക്കെ 30-ഉം 40-ഉം വർഷമൊക്കെ ആയെങ്കിലും അതിന്റെ ചാം ഒരിക്കലും മാറുന്നില്ല, അതിന്റെ വൈബ് ഒരിക്കലും കുറയുന്നില്ല. കേൾക്കാം ഇതുപോലെ ഫോർ എവർ ആൻഡ് എവർ ഗ്രീൻ ആയ സോങ്സുകൾ സുനോ മെലഡീസിലൂടെ.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: This is Radio Suno.
7: 91.7 FM.
6: Qatar's favorite radio station.

0: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
1: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി.
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
0: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: This is Radio Suno
1: 91.7 FM,
3: Qatar's favorite radio station.

മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: ഹായ്, ഞാൻ ജലജയാണ്.
1: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।